നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ജീവിതമെന്നത് കാത്തിരിപ്പും മറവിയുമാണ്. അനുഭവിക്കുന്ന നിമിഷങ്ങൾ അടുത്ത നിമിഷം ഓർമ്മയാണ്. സന്തോഷിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളുകളിൽ എവിടെയോ ഇരുന്ന് ചിന്തിക്കുമ്പോൾ സന്തോഷമോ വേദനയോ നൽകുന്ന ഓർമ്മകളായി മാറ്റപ്പെടുന്നു എന്ന് നമുക്കറിയാം. വീണ്ടും ചിലതിനെയൊക്കെ തേടി കാത്തിരിക്കുകയാണ് നാം ജീവിതത്തിൽ. കാത്തിരിക്കുന്നത് എപ്പോഴും വേദനയാണ്. അത് ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും. ഇഷ്ടപ്പെട്ട ഒരാൾ വരാനുണ്ടെന്ന് കാത്തിരിക്കൽ, പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വാഹനം കാത്തിരിക്കൽ, നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തൊഴിലാകട്ടെ, ഒരു കുഞ്ഞാകട്ടെ, ഒരു വീടാകട്ടെ, ആരോഗ്യമാകട്ടെ, എന്തും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് അല്പം വേദനയാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നാം പറയാറുണ്ടത്, വല്ലാതെ ഒന്നിനും വേണ്ടി കാത്തിരിക്കാതെ മറക്കുന്നതല്ലേ നല്ലതെന്ന്. പക്ഷേ മറക്കുന്നത് അതിനേക്കാളും വേദനയാണ്. ചില പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് യാത്രയാകാറുണ്ട്. അവർ പോയതിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് മറക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറയുന്നവരോട് നമുക്ക് ദേഷ്യവും തോന്നാറുണ്ട്. ചുരുക്കത്തിൽ കാത്തിരിക്കുന്ന വേദന പോലെ തന്നെയാണ് മറക്കുന്ന വേദനയും. എന്നാൽ ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള വേദനയുണ്ടല്ലോ, അതാണ് ഏറ്റവും ക്രൂരമായ വേദന. കാത്തിരിക്കണോ മറക്കണോ? ആ വേദനയ്ക്ക് ഉത്തരം നൽകുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നന്മയായ പ്രവൃത്തികളുമാണ്. ആ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും നാം ഏതെങ്കിലുമൊക്കെ ഒരു ശക്തിയിൽ സമർപ്പിതമാകുമ്പോൾ ഇതിലെന്തൊക്കെയോ സംഭവിക്കും. ഒന്നെങ്കിൽ ആ കാത്തിരിപ്പിന്റെ മാധുര്യം വേറൊരു തലത്തിലേക്കെത്തും, അല്ലെങ്കിൽ മറവിയുടെ വേദന മറ്റൊരു നന്മയ്ക്ക് വഴിതെളിക്കും. ഏതായാലും ഈ രണ്ടു വേദനയും അനുഭവിക്കാതെ, അല്ലെങ്കിൽ മൂന്നാമത്തെ വേദന ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നാതെ നമുക്ക് മുന്നോട്ടു പോകാനാവില്ല. തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജൂലൈ 14 ജൂലൈ 14 ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് നമുക്കിന്ന് ആദ്യത്തെ ഈ ഒരാഴ്ചയിലെ തുടക്കം നമ്മളിന്ന് ചൊവ്വാഴ്ചയായിരുന്നു തുടങ്ങി വെച്ചത്. അപ്പം എന്തായാലും ഈ ഒരു ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓരോ നമ്മളുടെ ഇൻസ്റ്റഗ്രാം റീൽസിലായിക്കോട്ടെ ഫേസ്ബുക്കിലൊക്കെ ആയിക്കോട്ടെ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുമ്പം അറിയാമല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതേപോലുള്ള ഒരു കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാറ്റ് GPT എടുത്ത് കുറച്ച് അല്ലെങ്കിൽ ജെമിനി എടുത്തോ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അതേമാതിരി നമ്മുടെ ഫോട്ടോ ആക്കി തരുന്ന ആ ഒരു കാര്യമാണ് ഇൻട്രൊഡക്ഷനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോംപ്റ്റിലകത്ത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കാണാനായിട്ടിടയായി. കാരണം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ChatGPTയോടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഫോണിൻ്റെ ഉടമ എങ്ങനെയായിരുന്നു, എങ്ങനെയുള്ള ആളായിരുന്നു, അയാൾക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരുന്ന വളരെയധികം മനോഹരമായിട്ടുള്ള ഒന്ന് രണ്ട് എഴുത്തുകളുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മൾ വളരെയധികം വ്യത്യസ്തമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകുന്നവരാണ്. പക്ഷേ ഒരുപാട് നാൾ കുറേയധികം മുമ്പോട്ട് പോകുമ്പം ചില ആളുകളെ അടയാളപ്പെടുത്താനായിട്ട് നമുക്കിവിടെ പറ്റിയെന്ന് വരില്ല. അതായത് ഇപ്പോൾ കലയായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കായികമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കാഡമിക് ആയിക്കോട്ടെ, കുറേയധികം കാര്യങ്ങൾ നാൾ മുന്നോട്ട് പോയി കഴിയുമ്പം ആരും ഇങ്ങനെ അറിയപ്പെടാത്ത ഒരു മൂലയിലേക്ക് ഒന്ന് രണ്ട് പേരിങ്ങനെ ഒറ്റപ്പെട്ടു പോകും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കൂടെ, അതായത് എന്നെ അധികം ആൾക്കാർ ആരും അറിയണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഈ ഒരു പ്രോംപ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയുള്ളവരായിരുന്നു അല്ലെങ്കിൽ അവരെങ്ങനെയുള്ളവരാണ്, അവർ എങ്ങനത്തെ ഉള്ള ആൾക്കാരായിരുന്നു, എന്തൊക്കെയായിരുന്നു അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ, എന്തിനോടൊക്കെ താല്പര്യമുള്ളവരായിരുന്നു, അവരുടെ ലോകം എത്ര വലുതോ ചെറുതോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വളരെ മനോഹരമായിട്ടുള്ള വളരെ അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ടാണ് നമ്മളിന്ന് ഈ സംസാരിച്ചു വെക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പാസഞ്ചേഴ്സിനോട് ചോദിക്കാനുള്ളത്, ഇന്ന് നിങ്ങളെ പറ്റിയിട്ടുള്ള, സ്വന്തമായിട്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിവരണം നമുക്കിന്ന് പാസഞ്ചേഴ്സിനോട് നമുക്ക് ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ നമ്മളോട് പങ്കുവെക്കാം. നിങ്ങൾ എങ്ങനത്തെയുള്ള ആളുകളാണ്, എങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, എന്തെല്ലാമാണ് നിങ്ങളുടെ അനിഷ്ടങ്ങൾ, നിങ്ങൾക്ക് എന്തിനോടൊക്കെയാണ് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് ആരായിട്ട് അറിയാനാണ് ഇഷ്ടം, ആരെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിച്ചിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങളെങ്ങനെയുള്ള ആളുകളാണ് എന്ന് നമ്മളോട് തന്നെ പങ്കുവെക്കാനായിട്ടുള്ളൊരു അവസരമാണ് ഇന്ന്. അപ്പോൾ അവസരം ആരും മിസ് ചെയ്യേണ്ട, അഭിപ്രായങ്ങൾ പറയാൻ ആരും മടിക്കേണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544709912. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളെക്കുറിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അവനവനെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. എനിക്ക് സ്പോർട്സ് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പം അർജൻറ്റീന ഇഷ്ടമായിരുന്നു, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ വളരെയധികം പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ, അതേപോലെ തന്നെ ഞാൻ ശാന്ത സ്വഭാവക്കാരനായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൗഡർ പേഴ്സണാലിറ്റിയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട്
വിവിധ ഇതം പല കാര്യങ്ങളിൽ വിവിധ അഭിപ്രായങ്ങളുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ പല നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റാർക്കും ഞാൻ ഉപദ്രവം ചെയ്തിട്ടില്ല, ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ വർണ്ണിക്കാനായിട്ടും നമുക്ക് നമ്മളെ തന്നെ ഇപ്പം കുറേയൊക്കെ നമ്മുടെ കുറച്ചൊക്കെ അനുഭവ സമ്പത്തുള്ള ആളുകൾക്ക് വളരെയധികം വിവരണം നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇത്ര നാൾ ജീവിച്ചു വന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു വിവരണം കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരവസരമാണിത്. അപ്പം ഇത്രയധികം ജീവിച്ചു വന്ന ആളുകൾക്ക് വളരെയധികം ഒരുപാട് കൈമുതലുകളുള്ള ആളുകളായിരിക്കും. ഇപ്പം നമുക്കത് കൈമുതലുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ അത് സമ്പത്താവണമെന്നില്ല, പണമാവണമില്ല, മറിച്ചത് സ്വഭാവമായിരിക്കാം, വളരെയധികം മൂല്യത്തോടുകൂടി കാണുന്ന സ്വഭാവ ഗുണമായിരിക്കാം. ആ സ്വഭാവ ഗുണത്തിൽ ഞാൻ ഇത്ര നാളും ഞാൻ ആർക്കും മോശമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്കങ്ങനെ മോശം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ മദ്യപിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ലഹരി ഉപയോഗിക്കുകയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അഭിനന്ദനം കൊടുക്കേണ്ട ഒരു സ്വഭാവം തന്നെയാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങളിലുള്ള മനുഷ്യൻ, ഇപ്പം നമ്മൾക്ക് ഇപ്പം ദിവസം നമ്മളെ ഇങ്ങനെ കോള് വിളിക്കുമ്പം ഇവര് ഇന്നരാണെന്നും ഇവർ മറ്റവരാണും എന്നുള്ള ആ ഒരു ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അത് നമ്മളുടെ റേഡിയോ നമ്മുടെ പാസഞ്ചേഴ്സുമായിട്ട് പങ്കുവെക്കാൻ കിട്ടുന്ന വളരെയധികം ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളിതിനെ കാണണം. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങളിലുള്ള മനുഷ്യനെ വിവരിക്കാൻ പറ്റിയ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. അപ്പം ആ വിവരണങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണെന്നും ഞാൻ എങ്ങനത്തെ ഉള്ളൊരു മനുഷ്യനാണെന്നും എനിക്കെന്തെല്ലാം സ്വഭാവ ഗുണങ്ങളുണ്ടെന്നും എനിക്കെന്തെല്ലാം സ്വഭാവ ദോഷങ്ങളുണ്ടെന്നും ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അതേപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വളർന്നു വന്ന ചുറ്റുപാടുകളൊന്നും എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഞാൻ കൂടുതൽ താല്പര്യമുള്ള ആളുകളാണോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളാണോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന വളരെയധികം ആ ഒരു വിവരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഇന്ന് അറിയുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ അറിയുമ്പോഴാണ് കൂടുതൽ നമുക്ക് നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് കൂടുതൽ ഭംഗിയുണ്ടാവുന്നത് അല്ലേ. അപ്പം ഇതുവരെ തിരിച്ചറിയാത്ത ആളുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചുരുക്കമായിരിക്കും. ഈ അവനവനെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതുപോലെ മറ്റാർക്കും ആരെയും അറിയാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പം ഇത്രയൊക്കെ എന്നൊരാൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് കൊണ്ടു നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പം ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും അറിഞ്ഞെന്ന് വരത്തില്ല. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. നമുക്ക് ഏതെല്ലാം രീതിയിൽ നമ്മളെ തിരിച്ചറിയാൻ പറ്റുമോ, ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ടല്ലേ, അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ചില സ്വഭാവങ്ങൾ ഈ സ്വഭാവം നമുക്ക് വേണ്ട, നമുക്ക് മാറ്റിയെടുത്തേക്കാം, അല്ലെങ്കിൽ ആ സ്വഭാവം എനിക്ക് ശരിയാവത്തില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്കങ്ങോട്ട് സെറ്റാവത്തില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിവുകൾ ഇച്ചിരി കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇത്രയധികം കഴിവുകളുണ്ട് പക്ഷേ അതെനിക്ക് പുറത്തോട്ടെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സപ്രസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും അല്ലേ. ചിലപ്പം കഴിവുകളൊക്കെ ഒരുപാടുള്ള ആളുകളായിരിക്കും. പലപ്പോഴും നമ്മൾ റേഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നന്നായിട്ട് പാട്ട് പാടുന്നവരും നന്നായിട്ട് ചരിത്രമറിയാവുന്നവരും നന്നായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവരെയൊക്കെ നമുക്ക് കാണും. അവരെ നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും. അങ്ങനെ പലപ്പോഴും പല ആളുകളും ഉണ്ട്, ആരും ഒന്നും അറിയാതെ, ആരെ പറ്റിയിട്ടും ഒന്നും അറിയാതെയും കേൾക്കാതെയും കാണാതെയൊക്കെ ഇങ്ങനെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് മാത്രം ഒതുങ്ങിക്കൂടി പലരും, അങ്ങനെയുള്ള പലരും ഇങ്ങനെ അവരെ ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു റേഡിയോ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടിയിട്ടുള്ളൊരു അവസരമാണിത്. അതായത് സ്വന്തം കഴിവുകൾ നമ്മളിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിട്ട്
അവസാനം പോകുമ്പോൾ അത് ചിലപ്പോൾ നമ്മളുടെ അടുത്ത ജനറേഷനിലുള്ളൊരു ജനറേഷനിൽ നമ്മളതങ്ങ് വിട്ടുപോകും. കാര്യം ചില അമ്മമാരുണ്ട് നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട്, നല്ലതായിട്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതി, നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നവരുണ്ട്. പക്ഷേ ആ പാട്ട് എന്ന് പറയുന്ന ആ ഒരു കഴിവ് ചിലപ്പോൾ അവരുടെ മക്കൾക്ക് അവരിട്ട് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കുറേയധികം ഇങ്ങനെ വലുതായതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാൻ ഉദ്ദേശിക്കാത്തവരായതുകൊണ്ട് തന്നെ പലരുടെയും കഴിവുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസരം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴും ഇനിയും അറിയാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർ എന്താണ് അവരുടെ കഴിവിനെ തേടി, അവരുടെ കഴിവെന്താണെന്നൊക്കെ അറിഞ്ഞ് നമ്മൾ ഈ ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എന്താണെന്നൊക്കെ, നിങ്ങളുടെ ക്യാരക്ടറും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും എന്താണെന്ന്, നിങ്ങൾ ആരായിരുന്നു എന്നും നിങ്ങൾ എന്തായിരുന്നു എന്നും നിങ്ങളുടെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും എന്തായിരുന്നു എന്നും നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു വാല്യൂ എന്താണെന്നും തിരിച്ചറിയാവുന്ന വളരെ വലിയൊരു അവസരമാണ് കാണണം. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544740092. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കല, ശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism. The sky is the limit, my friends.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3-ാം പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൌകര്യം ഈ മാസം 15-ാം തീയതി വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാപിള്ള അധ്യക്ഷയായ അഞ്ചംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. UN രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 യു സമാധാന ദൌത്യങ്ങളിലായി 4,300 ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31 വേവ്സ് ബസാർ .com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടൽഡിക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: അതേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ കൂടിയുള്ളത് ഞാൻ അർജിത് സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ സ്വന്തമായിട്ട് അറിയാനായിട്ടുള്ളൊരു അവസരമാണ് ഇന്നത്തെ ഈ ഒരു വിഷയം നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, നമ്മളുടെ ഇഷ്ടവും അനിഷ്ടവും എല്ലാം തുറന്നു കാട്ടാൻ പറ്റുന്ന ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 954470912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ, നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എങ്ങനെയാണെന്നും നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതറിഞ്ഞ് നമ്മുടെ അറിയിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇപ്പം നമ്മൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്ന ആരെയായിരിക്കും, ഏത് വ്യക്തികളെയായിരിക്കും കൂടുതൽ, എനിക്ക് തോന്നും നമ്മളെ പാർട്ട്നേഴ്സിനെ ആയിരിക്കും നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. കാര്യം അധികം പരിചയമില്ലാത്ത ആൾക്കാർ പരിചയപ്പെട്ട് വന്നിട്ട് പിന്നീട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇവരുടെ സൈഡ് എന്താണ്, ഇവരെങ്ങനെയാണ്, ഇവരാരാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കത്തില്ലേ. അപ്പം ആ ഒരു സൈഡാണെന്ന് തോന്നുന്നു മനുഷ്യനെ എപ്പോഴും, എനിക്ക് തോന്നുന്നു പാർട്ട്നേഴ്സിനെയാണ് എല്ലാ മനുഷ്യരും കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നത്. കാര്യം ഒപ്പം ജീവിക്കേണ്ട ആളുകൾ, മരണം വരെയും കൂടെ ഉള്ള ആളുകളായിട്ട് ജീവിക്കേണ്ടത് തമ്മിൽ തമ്മിലുള്ള പാർട്ട്നേഴ്സാണ്. അപ്പം അവരെ അറിയാനായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ പ്രണയബന്ധങ്ങളിൽ ഇരിക്കുമ്പോഴാണ് അവരെക്കുറിച്ചറിയാനും അവരുടെ കാര്യങ്ങളൊക്കെ കുറിച്ചറിയാനും കൂടുതൽ താല്പര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി ചിലതെനിക്ക് തോന്നുന്നു അറിയാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്ന സമയത്തായിരിക്കും ബന്ധങ്ങൾ പരസ്പരം വഴിതിരിഞ്ഞു പോകുന്നത്. അപ്പം അതൊക്കെ മാറിയിട്ട് പിന്നീട് അവിടെ നിന്നും തിരിച്ചു വന്നിട്ട് വീണ്ടും അവർ തമ്മിൽ ബന്ധങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പം കൂടുതലും അറിയാനായിട്ട് ശ്രമിക്കുന്നത്, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വളരെയധികം സോഫ്റ്റായിട്ട് പോകുന്ന മാസമായിരിക്കും, പിന്നീട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ വരും, പിന്നീട് കുറച്ചുകൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ വഴക്കെന്ന് പറയുന്നത് യൂഷ്വലായിട്ട് മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതൊക്കെ പറഞ്ഞും തിരിഞ്ഞും, പിന്നീടാണ് എനിക്ക് തോന്നുന്നു അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഇവരിങ്ങനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം ആ ഒരു വഴക്കിൻ്റെ രീതി അവിടെ അങ്ങ് ക്ലോസ് ആവും. പിന്നീടും കാണും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ ഒരാളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇവർക്ക് നമുക്ക് കൊണ്ടു ആ ഒരു ബന്ധം കൊണ്ടുപോകാൻ വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരിക്കാം, ഓ നീ ഞാൻ വിചാരിച്ച ആളേ അല്ല, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. പക്ഷേ എന്നാലും ഒരാളെ ഒരാൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അവനവൻ്റെ പാർട്ട്നേഴ്സിന് മാത്രമാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു പാർട്ട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നമ്മളെ ആയിട്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആളിന് കാണാൻ പറ്റും. അപ്പം അറിയാമല്ലോ, ഇപ്പം നമ്മളുടെ എക്സാമ്പിൾ നമ്മുടെ അച്ഛനെ അമ്മയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അച്ഛനെന്താ കാര്യങ്ങൾ ഇഷ്ടമാണ് ഇഷ്ടമല്ലാത്തത് ഏതാണെന്നൊക്കെ നമ്മുടെ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും അല്ലേ. ഈ ഒരു ഷർട്ട് എടുക്കാൻ പോയാൽ പോലും ആ ഇത് ചിലപ്പോൾ അച്ഛനിടില്ല, അച്ഛനിങ്ങനത്തെ ഒന്നും ഇടത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിനൊക്കെ ആയാലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഒരാളുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ മറ്റൊരാൾക്ക് സ്വാഭാവികമായിട്ട് ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മറ്റൊരാളുടേതായിട്ട് കൂടിയിട്ട് മാറുന്നു എന്നുള്ളൊരു വളരെ ഉള്ളൊരു വളരെ വലിയൊരു ഫാക്റ്റാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ കൂടെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വളരെയധികം ഭാഗ്യമുള്ളൊരു കാര്യമല്ലേ. വളരെയധികം ഭാഗ്യമുള്ളവർക്കായിരിക്കും അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടുക അല്ലേ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെയധികം ഭാഗ്യം ചെയ്തവരാണ് സുഹൃത്തുക്കളെ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് അവർ ഇത്ര നാൾ പരസ്പരം അവർ കലഹിക്കും, അവർ തമ്മിൽ ചിലപ്പം ബഹളം ഉണ്ടാക്കും, അവർ തമ്മിൽ ചിലപ്പം വഴക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും അവസാനം വരുമ്പം അവർ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അവർ ഒന്നാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ പക്ഷേ അങ്ങനെ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കുമ്പോഴും സ്വയം മനസ്സിലാക്കിയവർ ആരെങ്കിലും ഉണ്ടോ എന്ന്
എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് കേട്ടോ. സ്വന്തമായിട്ട് നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ കഴിവുകേടുകളെയും ഒക്കെ മനസ്സിലാക്കിയ ആരെങ്കിലും നമ്മളുടെ കൂടെയുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. അപ്പം ആ ചോദ്യങ്ങൾക്ക് മറുപടികൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. മറുപടികൾ പറയേണ്ട നമ്പർ നിങ്ങൾ മറക്കണ്ട, 9544740092. പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എത്രത്തോളം അവനെ സ്വയം മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ പറയാനായിട്ട് കൂടുതൽ ഒരു അവസരമുണ്ടെങ്കിൽ ആ അവസരത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യന് എത്രത്തോളം ഇതായിട്ട് അവനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യം? ആരെങ്കിലും പൂർണ്ണമായിട്ട് അവനെ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് സ്വയം, മറ്റാരുമല്ല, സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അതായത് സ്വയം മനസ്സിലാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോഴൊക്കെയാണ് കൂടുതലും നമ്മൾ സെൽഫ് ലവിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പം ആ സെൽഫ് ലവിനെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: സുമയായി വിഷയം പറഞ്ഞപ്പോഴേ എനിക്ക് ദിലീപിന്റെ ഒരു സിനിമയെ ഓർമ്മ വന്നെ.
0: ഏത്?
1: എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ.
0: വിമൽ കുമാർ എന്നാണ്, അതെ.
1: എന്ന് പറയാൻ തോട്ടായി പോയി ഇന്നത്തെ വിഷയം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: കാരണം നമ്മള് നമ്മളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കണമല്ലോ. മറ്റുള്ളവരെ പറ്റി മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നുള്ളൂ, നമ്മളെ പറ്റി കൂടെ സംസാരിക്കുന്നത് നല്ല കാര്യമാ. എന്റെ സ്വഭാവം പറയുകയാണെങ്കിൽ ഞാൻ പ്രവൃത്തിയിൽ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ പിന്നെ വാക്കുകൾ കൊണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. അപ്പൊ ഞാന് വേറെ വേണ്ടാത്ത വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷെ പറയുമ്പോ ഇച്ചിരി കത്തിക്കായിരിക്കും സംസാരിക്കുന്നത്. അത് ചിലപ്പം പലർക്കും വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഞാന് അവർക്ക് അത് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാന് അവരുടെ അടുത്ത് ക്ഷമ ചോദിക്കാറുമുണ്ട്. പിന്നെ എനിക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടവാ. പിന്നെ ഞാന് പ്രസംഗങ്ങൾ കേൾക്കും, വായിക്കും, പിന്നെ ഖുർആൻ ഓതും, അങ്ങനെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ എനിക്ക് ഉള്ളതെന്ന് വെച്ചാല് പിന്നെ ഇച്ചിരി കരുണ കൂടുതലാണോന്ന് എനിക്ക് സംശയമുണ്ട്.
0: അത് നല്ലതല്ലേ?
1: അതാ
0: ഇപ്പോഴത്തെ
1: അല്ല, അതില്ലാത്തൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും, കാരണം ഈ പല കാര്യങ്ങളെ കൊണ്ടുപോയി നമുക്ക് കരുണ കൂടുതലാണ്, കാരണം നമുക്ക് എപ്പോഴും ടെൻഷനുകളാണ്. ഞാൻ ഇച്ചിരി മനസ്സിനൊരു കട്ടി എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം, കാരണം എനിക്ക് എപ്പോഴും വിഷമങ്ങളാണ്. കാരണം നമ്മുടെ കാര്യങ്ങളിലല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ടെൻഷനും വിഷമങ്ങളുമാണ്. അന്നേരം ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് ഈ മനസ്സിനൊരു ഒരു ധൈര്യം തരണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ മാനസികമായിട്ട് അങ്ങ് ഇതായി പോകും, ചിലപ്പോഴേ ഡൗൺ ആയി പോകും. അന്നേരം അങ്ങനെയൊക്കെ കുറെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഞാൻ വേദികളിലൊന്നും പാടിയിട്ടില്ലെങ്കിലും ഞാൻ ചെറിയ രീതിയിൽ പാട്ട് പാടി എന്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ സന്തോഷിപ്പിക്കാറുണ്ട്. പിന്നെ എനിക്ക് പരിചയമുള്ള ഇവിടെ മലപ്പുറത്തുള്ള ഒരു പെണ്ണുണ്ട്, അവർക്ക് ഇച്ചിരി സുഖമില്ലാത്തയാണ്. അന്നേരം ഒരു ദിവസം അവര് ആരോ പാടിയ ഒരു പാട്ട് എനിക്ക് ഇട്ട് തന്ന്. അന്നേരം ഞാന് രണ്ടു മൂന്ന് പാട്ട് പാടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അന്നേരം പറഞ്ഞു, ഇത്തളെ പാട്ട് നല്ല രസമുണ്ട് ഇത്ത, അതുകൊണ്ട് ഇത്ത എപ്പോഴും എനിക്ക് പാട്ട് പാടിയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞ് ഇത് ഞാൻ ഇട്ട് തന്ന് ഇയാൾക്കൊരു സന്തോഷത്തിനുണ്ട്. കാരണം അവരെപ്പോഴും പാട്ട് പാടുന്നതൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന ഞാൻ കാണാറുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞ്, ഈ പാട്ടൊക്കെ കേൾക്കുന്നത് നല്ലതാണ്, ഇയാള് ഇച്ചിരി രോഗമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടിയിട്ട് തരാമെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടിയിട്ട് കൊടുക്കും. അങ്ങനെ ഞാൻ ആൾക്കാരെ സന്തോഷിപ്പിക്കാറുണ്ട്. പിന്നെ എന്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ഞാൻ ആരെയും അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ ആൾക്കാരെ ഞാൻ സന്തോഷിപ്പിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളു. ഞാന് ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഞാൻ അവരെ കൂടെ ഇന്ന് സഹായിക്കാനേ ഞാൻ നോക്കിയിട്ടുള്ളു. അങ്ങനെയൊന്നും എനിക്ക് കൂടുതലും നെഗറ്റീവ് എനിക്ക് കുറവാ, പക്ഷേ പോസിറ്റീവുകളാണ് ഏറ്റവും കൂടുതൽ.
0: ഞാൻ
1: എന്നെ പറയുന്നതാണ് എനിക്ക് നമ്മളൊരു പറഞ്ഞതായിട്ട് ബാക്കിയുള്ളവർക്ക് അത് ശരിയാവണമെന്നില്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോന്നില്ല, ഞാൻ എന്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ
0: ഓക്കെ,
1: ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നാണ് എന്റെ
0: നമുക്ക്
1: ഒരു
0: നമ്മളെ
1: വിശ്വാസം.
0: തന്നെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലുത് അല്ലേ. അതായത് സ്വയം ആദ്യം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ ജീവിതത്തിൽ പിന്നെ മിക്ക പോസിറ്റീവുകൾ കടന്നു വരികയുള്ളൂ. അപ്പം നമ്മൾ സ്വയം നമ്മളെ തന്നെ അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പോസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ നമ്മളുടെ കുറവും നമ്മളുടെ കൂടുതലുകളും നമ്മൾ അറിയുക, നമ്മൾ ആദ്യം തന്നെ നമ്മളെ അറിയുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം കഴിവുണ്ട്, എത്രത്തോളം കഴിവുകൾ നമുക്ക് കുറവാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് പാട്ടുപാടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് വായിക്കാനും എഴുതാനും പ്രസംഗങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് നമ്മൾ മനുഷ്യനെ നമ്മളിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എളുപ്പത്തിൽ ആഴത്തിൽ നമുക്ക് ജീവിതത്തെ മനസ്സിലാവും എന്നുള്ളൊരു കാര്യമാണ് അതിനകത്ത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഒരു മനുഷ്യൻ അവനെ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ പല ആശയക്കുഴപ്പങ്ങളും പതുക്കെ പതുക്കെ പതുക്കെ അകന്നു പോകും. അവൻ നമ്മുടെ ആ ഒരു ചില നമ്മുടെ ദൗർബല്യങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് ചില ശക്തികളുമുണ്ട്, അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ കമ്പയർ ചെയ്യുക. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് പോവുക എന്നുള്ളത്. അതായത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മളിങ്ങനെ താരതമ്യം ചെയ്യേണ്ട ആ ഒരു ആവശ്യം നമ്മൾ നമ്മളെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കുറയും, അത് വരികയില്ല. സ്വയം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ ലോകത്തെ ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ ജയിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ അകത്ത് നമുക്ക് എന്തെല്ലാം കാര്യത്തിൽ സമാധാനമുണ്ടോ അത് കണ്ടെത്താനായിട്ട് നമ്മൾ നോക്കും. അവർക്ക് നമുക്ക് സന്തോഷമെന്ന് പറയുന്നത് പുറത്തുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ഉള്ളിൽ ആ ഒരു സമാധാനം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഒരു സമ്മതം ഉണ്ടല്ലോ അതാണെന്ന് നമുക്കും അത് മനസ്സിലാകും. അതായത് സ്വയം അറിയുക, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തുടക്കമെന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ സ്വന്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544740092. ഇതെൻ്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകാരെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജി സുമയ്യ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
10: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: ഒത്തിരി ഗേയത്വം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ്യാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവനവനെ പറ്റിയിട്ടാണ് അല്ലേ. അവനവൻ സ്വന്തമായിട്ട് അവനവനെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു മനുഷ്യൻ അവനെ സ്വയമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമുണ്ടെന്നറിയാവോ? അതായത് നമ്മൾ കുറേയൊക്കെ നമ്മുടെ കൺഫ്യൂഷൻസ് മാറിക്കിട്ടുവാണ് അല്ലേ. അതായത് നമുക്ക് ജീവിതത്തിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ട്, അത് നമുക്കങ്ങ് പൂർണ്ണമായിട്ടും മാറ്റിക്കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പം അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത പാസഞ്ചറിനോട് ചോദിക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം
1: രാജുദീൻ ശങ്കരവന്ദന.
0: പറഞ്ഞോളൂ.
1: ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന വിഷയത്തെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് അതിന്റെ ഒരു ആപ്ലേഷൻ മനസ്സിലാകത്തോണ്ട് വിളി കുറഞ്ഞു വരുന്നു.
0: അത്
1: കാരണം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ കുട്ടികൾക്കുള്ളിലാണ് ഈ സന്ദേശം എത്തിക്കുന്നത്. കാരണം അവനവൻ ആരാണെന്ന് അവനവൻ തിരിച്ചറിയണം. എന്റെ ആംബിയൻസ് എന്തുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം. അപ്പൊ അതനുസരിച്ച് തിരിച്ചറിയണമെന്ന് എങ്ങനെ വേണം? ഞാൻ ആരാണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ആരായി തീരണമെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ അത് എല്ലാ തരത്തിലും സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരാളാകുക, ആദ്യം നമ്മുടെ കുടുംബത്ത് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കുക, നമ്മുടെ സമൂഹത്തിലെ സ്നേഹിക്കുക, അങ്ങനെയുള്ള ഒരു ഒരു മനോഭാവം വളർന്നു വരുമ്പോൾ അതിൽ നിന്ന് അവനെ അവൻ അവന്റെ കഴിവിനെ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനം തന്നെ ഇന്ന് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ കുട്ടികളിലും ഓരോ തരത്തിലെ കഴിവുകളാണ്. ആ കഴിവുകൾ കണ്ടെത്തി അവനെ അതിലേക്ക് മാറുക എന്നുള്ളതാണ്. അല്ലാതെ കുറെ തിയറി കുറച്ചിങ്ങനെ പഠിച്ച് അതിന് പരീക്ഷ എഴുതി പോവുക എന്നൊന്നും. അപ്പൊ ഓരോരുത്തരുടെയും ആംബിയൻസ്, ഓരോ ആളിന്റെ ആംബിയൻസ് അവനെ കൊണ്ട് സ്വയം കണ്ടെത്താൻ പരിശ്രമിക്കുക. അതിനവന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കൂളുകളും വീടുകളും അവനെ ഇന്നതാണ്, അവന് ഇന്നതൊക്കെ ഉണ്ട്, നിനക്ക് ഉയർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള മോട്ടിവേഷൻസ് കൊടുക്കുക. അതായത് അത് രക്ഷകർത്താക്കൾക്ക് ചെയ്യാം, അധ്യാപകർക്ക് ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഈ വഴിതെറ്റി പോകുന്ന ചിന്തകൾ നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ കഴിയും.
0: ഇപ്പൊ നമ്മള് നമ്മുടെ വിഷയത്തിൽ നിന്ന് കുറച്ചധികം തെന്നി മാറുന്നുണ്ട്.
1: ഞാൻ മാറിയെന്ന് എനിക്ക് സ്വയം അറിയാം. ഞാൻ അത് തന്നെ പറഞ്ഞ, നമ്മളെ കുറിച്ച് നമ്മൾ അറിയാം ആദ്യം. അവനവനെ കുറിച്ചാ പറയുന്നത്. അവന് അപ്പൊ എന്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല മറ്റൊരാളുടെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വരാൻ കഴിയും. പിന്നെ നമ്മള് ഈ ഇപ്പം ഞാൻ അയാളായി തീരണം ഇയാളായി തീരണം എന്നതിനേക്കാൾ ഉപരി ഞാൻ ആരാകണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആ സമൂഹത്തിൽ എങ്ങനെ നന്മ ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് നമ്മൾ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴി തെളിക്കാൻ കഴിയും എന്നാണ് എനിക്ക് ആ കരുതി പറയാനുള്ളത്.
0: അതായത് നമ്മള് നമ്മളെ കുറിച്ച് അറിയുക, നമ്മള് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ ഇവിടെ എടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെ നമുക്ക് സ്വയം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ആ കുറച്ചധികം വിഷയം തെന്നി മാറിപ്പോയിട്ടുണ്ട്, അതങ്ങനെയല്ല, നമ്മൾ നമ്മളെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിഷയമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്കെങ്ങനെ നമ്മൾ കൂടുതലായിട്ടും നമ്മളെ മനസ്സിലായിട്ടുണ്ട്, നമുക്കെങ്ങനെയാണ് നമ്മൾക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായപ്പോൾ നമ്മൾ നമ്മളെ എത്രത്തോളം അധികം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് നമ്മളിവിടെ കുട്ടികളുടെ വിഷയമോ നമ്മളുടെ മറ്റാരുടെയെങ്കിലും വിഷയമോ അല്ല നമ്മളിവിടെ ചർച്ച ചെയ്തത്. നമ്മൾ എത്രത്തോളം നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ സ്വയം നമ്മളൊരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. വളരെ നിശബ്ദമായി പക്ഷെ വളരെയധികം ആഴത്തിലായിട്ടും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം. ഒരു സുഹൃത്തിനെ വിളിച്ചിരുത്തി അവൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കത്തില്ലേ. നമ്മൾ എത്രത്തോളം ആളുകളുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് അങ്ങനെ ഒരു നമ്മൾ പറയത്തില്ലേ, നമ്മളെ തന്നെ നമ്മുടെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് നമ്മുടെ കണ്ണാടിയിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണാടിയോട് സ്വയം സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ചില ആളുകൾ നമ്മളെ ഇങ്ങനെ റിലീഫ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. പക്ഷെ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളെ തന്നെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന്? സ്വയം മനസ്സിലാക്കുന്ന മനുഷ്യൻ അവൻ്റെ ശക്തി എന്താണെന്നും അവൻ്റെ ദൗർബല്യം എവിടെയാണെന്നും നമുക്കറിയാനായിട്ട് പറ്റും. അതായത് അവൻ അവൻ്റെ തെറ്റുകളെ പേടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല, കാരണം ഇതാണ് ഞാൻ എന്നുള്ളൊരു ബോധം അയാളിലുണ്ടാകും. അത് അവരിൽ ആ ഒരു ബോധം വളർത്തിയെടുക്കാൻ കഴിയുകയും ചെയ്യും. സ്വയം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു താരതമ്യം കുറയും, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും യാത്രകൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ അസൂയ കുറയും, കുറേ കൂടി നമുക്ക് മനസ്സമാധാനം കിട്ടും. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതിൽ നിന്ന് നമുക്കുണ്ടാവുന്നത്. അപ്പം ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മടിക്കേണ്ട, 9544700092. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടേറെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഇങ്ങനെ മനോഹരമായ പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 ഒന്നാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അവനവനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതായത് നമ്മളൊരിക്കലും നമ്മൾ തേടുന്ന സന്തോഷം പുറത്തുള്ളൊരു വലിയ കാര്യങ്ങളിലൊന്നുമല്ല, അത് നമ്മുടെ ഉള്ളിലെ ചെറിയ ആ ഒരു സമ്മതത്തിലാണ്. ഞാൻ മതി, ഞാൻ എൻ്റെ രീതിയിൽ നല്ലതാണ് എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് തന്നെയാണ് യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളേക്കായി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ മാറ്റിവെച്ച ആ സമയങ്ങൾ നമ്മൾ കൂടുതൽ നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ആ സമയങ്ങളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അയ്യോ എനിക്കത് ചെയ്യണമായിരുന്നു, എനിക്ക് ഇന്ന ഇന്ന കഴിവുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ആ സമയത്ത് അത് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മളങ്ങ് മറക്കണമെങ്കിൽ നമ്മൾ ആ സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. സ്വയം അറിയാൻ, നമുക്ക് സ്വയം സ്നേഹിക്കാൻ, നമുക്ക് സ്വയം സമ്മതിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മൾ മാറ്റിവെക്കരുത്, ഒന്നിനു വേണ്ടിയിട്ടും നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ മാറ്റിവെച്ചുകൂടാ എന്നുള്ളൊരു കാര്യമാണ്. കാരണം സ്വയം മനസ്സിലാക്കുന്ന മനുഷ്യൻ നമുക്ക് ലോകത്തെ നമ്മൾ ജയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇതിനകം തന്നെ അവനവൻ്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിൽ വേറെന്താണ് വേണ്ടതല്ലേ. അപ്പോൾ തന്നെ നമ്മൾ ജീവിതത്തിൽ പകുതിയേറെ കാര്യങ്ങളിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ഒരു നമ്മൾ ഒരു മനുഷ്യൻ അവനെ സ്വയം മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്, പുറത്തേക്ക് ഓടുന്നൊരു യാത്രയുണ്ട്. നേട്ടങ്ങൾക്കായി, അംഗീകാരത്തിനായി, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനേക്കായി. പക്ഷെ ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകാറില്ലേ. ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ആരാണ്, എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന്. സ്വയം മനസ്സിലാക്കാനായിട്ട് അവൻ്റെ മനസ്സിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് അവൻ പഠിക്കും. പുറത്തുള്ള ശബ്ദങ്ങളെല്ലാം ഒന്നൊന്ന് ശാന്തമാവുമ്പോൾ അവൻ തിരിച്ചറിയും തൻ്റെ ശക്തി എന്താണെന്നും തൻ്റെ ഭയങ്ങൾ എവിടെയാണെന്നും. അവൻ തൻ്റെ അപൂർണതകളെ ഒന്നും ഒളിപ്പിക്കുകയൊന്നുമില്ല. കാരണം അവനറിയാം അവിടെയൊക്കെയാണ് അവനെ മനുഷ്യനാക്കുന്നത് അല്ലേ. നമ്മളെ മനുഷ്യരെന്ന് പറയുന്നത് എല്ലാത്തിലും നമ്മളങ്ങ് മൊത്തത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ലല്ലോ. എവിടെയെങ്കിലും നമുക്കൊരു മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കാണും. സ്വയം മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കുറയും. കാരണം നമ്മൾ തിരിച്ചറിയും നമ്മൾ തന്നെ എത്ര തവണ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കും, മറ്റുള്ളവരെയും അതേപോലെ തന്നെ നമ്മളെയും ഒക്കെ ക്ഷമിക്കാനായിട്ട് നമ്മൾ പഠിക്കും. ഒരിക്കലും നമ്മൾ തേടുന്ന ആ ഒരു സമാധാനം എന്ന് പറയുന്നത് പുറത്തുള്ള വലിയ വിജയങ്ങളിൽ ഒന്നുമല്ല, അതൊരു ചെറിയ നിമിഷത്തിലേക്കാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
0: ഗുഡ് മോർണിംഗ്.
1: നമ്മൾ നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പല അവസരങ്ങളും നമുക്ക് വരും. നമ്മള് നമ്മൾ എന്താണെന്നുള്ളത് നമുക്കൊരു ബോധ്യം ഉണ്ട്, എനിക്കുണ്ട്. ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഏത് സമയത്ത് എന്തൊക്കെ ആകും, എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള ഒരു ബോധം രീതി എനിക്കുണ്ട്. അപ്പൊ ആ ഒരു രീതി നിന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയുടെ ഒരു ചുവട് വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ മുതിരത്തുള്ളൂ. മനസ്സിലായോ? നമുക്കറിയാം ഇന്ന സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈവിട്ട് പോകും എന്നുള്ളൊരു സംഭവം നമുക്കുണ്ട്. അപ്പൊ ആ സമയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. മനസ്സിലായോ? ആ നമ്മളിൽ തന്നെ ഉണ്ടത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആകാനൊന്നും പറ്റത്തില്ല. ഏതൊരു മനുഷ്യർക്കും എവിടെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവ് കാണും. അപ്പൊ ആ നെഗറ്റീവ് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് കൂടുതൽ പോകാതെ, നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നെഗറ്റീവിലോട്ട് എത്തും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാതെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കഴിവ് ഞാൻ വിചാരിച്ചിട്ടുള്ളതിൽ. ഇപ്പൊ നമ്മളിപ്പം സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പൊ നമ്മള് ഗ്രാജുവലി നമുക്ക് ഇന്നിപ്പോ പറ്റിയില്ല, അന്നിപ്പോ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നമ്മുടെ മൈൻഡിൽ അതുണ്ട്, നമുക്ക് ഇന്ന് ആകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതാകാൻ
0: പറ്റും.
1: മനസ്സിലായോ? ആ ഒരു ലക്ഷ്യത്തെ നമ്മള് നമ്മുടെ ഇപ്പൊ തന്നെ എനിക്ക് പല ആഗ്രഹങ്ങളും എന്റെ കുഞ്ഞുനാട് തൊട്ടേ ഉള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അത് നമ്മുടെ ഉള്ളില് വെച്ചിട്ട് നമ്മൾ അന്നേരം കിടന്നിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, നമുക്കത് അവസരം വരുമ്പോഴും അത് നമ്മൾ കാത്തിരിക്കുക. എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക, നമുക്കത് കിട്ടും. ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മള് നമ്മുടെ പ്രായ ഭേദമോ അതൊന്നും നോക്കാതെ നമ്മൾ ആ ആഗ്രഹത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. അല്ലാതെ വേറെയുള്ളവരെന്ന് പറയുന്നോ, വേറെ എങ്ങനെയാണെന്നോ, വേറെയുള്ളൊരു മനുഷ്യൻ്റെട്ടാകാനോ ഒന്നും നമ്മൾ ശ്രമിക്കാതിരിക്കുക. ബാക്കിയുള്ളവർ അവരുടെ രീതിയിൽ പോകട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലോ ഒന്നും നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാല് 100% എനിക്ക് ഉറപ്പാണ് നമുക്ക് ഒത്തിരി ഒന്നും വെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ഈ രാജ്യമൊന്നും വെട്ടിപ്പിടിക്കാനോ നമുക്ക് വേണ്ടാത്ത ആഗ്രഹം, നമുക്ക് നമ്മളിൽ ഒതുങ്ങുന്ന കുറച്ച് ആഗ്രഹങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% അത് സാധിക്കാൻ പറ്റും. അത്ര എത്തിയില്ലെങ്കിൽ തന്നെയും ഇത് ഏതെങ്കിലുമൊക്കെ ഒരു പടവുകളിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ എന്നെ മനസ്സിലാക്കിയെടുത്തോളം കാലം
0: മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ജേസി, വളരെയധികം വളരെയധികം ആ ഒരു വിഷയത്തെ വളരെയധികം മനസ്സിലാക്കി സംസാരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം കൃത്യമായിട്ട് എങ്ങനെയാണ് എന്ന് കണ്ടെത്തി സംസാരിച്ചു. അതായത് അങ്ങനെയാണ് അല്ലേ, നമുക്ക് കുറവുകൾ കാണും, മനുഷ്യന് കുറവുകളുണ്ട്, മനുഷ്യന് ഒരുപാട് കുറവുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വളരെയേറെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഏതാണ്, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് പറയത്തില്ലേ ലൈഫിൽ, അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാനായിട്ട് വളരെയധികം സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യത്തെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. ഓക്കെ, ഫോൺ കട്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു കേട്ടില്ലേ ബിന്ദു ചേച്ചി, അത് വളരെയധികം കൃത്യമായിട്ട് പുള്ളിക്കാരി അത് മനസ്സിലാക്കി എങ്ങനെയാണ് എവിടെയാണ്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം ഇരുന്ന് കുറച്ച് സമയം നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് എവിടെയാണ് നമുക്ക് പാളിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയിട്ടുള്ളത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ഇനിയും മടിക്കേണ്ട, വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 954-4700-912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടുകാരെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആയിരുന്നു. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയായിരുന്നു. അപ്പൊ ദാണ്ടെ നമ്മളുടെ സമയങ്ങൾ കഴിഞ്ഞു. ദാണ്ടെ 9 മണിയോടുകൂടി നമ്മളിങ്ങനെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോ ആ അടുത്തെത്തിയ ആ സമയത്ത് ദാണ്ടെ നമ്മുടെ ഓണാട്ടുകര പാസഞ്ചർ ഇവിടെ നിന്ന് സൈഡിലോട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം പുതിയ വിഷയവുമായിട്ട് തിരികെ എത്താമെന്ന പ്രതീക്ഷയോടുകൂടി കേട്ടുകൊണ്ടേ ഇരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹൈ ഹലോ, ഇത് എൻ്റെ 1.2 ടെക്കി ടോക്കിയാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളും ഉപകാരപ്രദമായ വിവരങ്ങളുമായി വീണ്ടും ഒരു ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ 1.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോകാം.

ടീച്ചേഴ്സ്, നമ്മളങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. ഇത് റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് അറിഞ്ഞ നിതിനാണ്. നമുക്ക് ഈ ട്രെയിൻ എപ്പോ വരും, എവിടെ എത്തി എന്നൊക്കെ അറിയാനുള്ള കുറെ ആപ്പുകളുണ്ട്, ഈ വേരിയസ്മൈ ട്രെയിൻ എന്നൊക്കെ പറയുന്ന പോലെ. ഇതേപോലെ ഇനി KSRTC ബസ് എപ്പോ വരും, എവിടെ എത്തി, ഇനി ഇത്ര സമയം എടുക്കും വരാൻ എന്നൊക്കെ അറിയാനുള്ള എന്തെങ്കിലും ആപ്പുണ്ടെന്ന് കുറെ പേർ മെസ്സേജ് ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു ആപ്പുണ്ട്. നമുക്ക് ഈ ആപ്പില് വേരിയസ്മൈ ട്രെയിൻ എന്ന ആപ്പിലെ പോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. എവിടുന്നാണ് നമ്മൾ കയറുന്നത്, എവിടേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഏത് ബസ് വരും, അത് എത്ര മണിക്ക് വരും എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ചലോ എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇനി പ്രിയദർശിനി ബസ് എപ്പോ വരും എന്ന് വീട്ടിലിരുന്ന് നോക്കിയിട്ട് എല്ലാവർക്കും ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. ഓക്കെ, ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ടെക് വിശേഷമായിട്ട് നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേൾക്കാം. ജഗന ജഗന ദാ ജഗ ജഗ നഗ ജഗ ജഗന ജഗ

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

യെസ് വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുനീതിനാണ്. ടെക് പരോട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ആധാർ കാർഡിലെ നമ്പർ മാറ്റി നിന്ന് അക്ഷയയിലൊക്കെ പോയി ആവശ്യമില്ലാത്ത സമയം കളയണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്പർ മാറ്റാം, അഡ്രസ് മാറ്റാം, ഇമെയിൽ ഐ ഡി മാറ്റാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഫോൺ എടുക്കുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ സിം 1 ആണോ 2 ആണോ എന്ന് ചോദിക്കും. അത് നിങ്ങൾ ഏതാണെന്ന് സെലക്ട് ചെയ്താല് കണ്ടിന്യൂ ടു സെൻഡ് SMS എന്ന് താഴെ കാണിക്കും, അത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് ഒരു OTP വരും. പിന്നെ ഉള്ളത് ഫേസ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ പുതിയൊരു പേജ് വരും, അതിൽ സർവീസ് തിരഞ്ഞെടുക്കുക. അപ്പോൾ മറ്റൊരു പേജ് വരും, അതിൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് പുതിയ നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിൽ OTP വന്നു കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്ക് ഒരു OTP വന്നു കഴിഞ്ഞാൽ വെറും 75 രൂപ സർവീസ് ചാർജ് ചെയ്താൽ നമ്പറും അഡ്രസ്സും മാറ്റാം. മെയിൽ ID മാറ്റാനായിട്ട് ക്യാഷ് ഒന്നും അടയ്ക്കേണ്ട, ഫ്രീ ആണ്. അപ്പോൾ ഇനി ഇതിനായിട്ട് ആരും ലീവ് എടുത്ത് അക്ഷയ സെന്ററിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം തന്നെ ചെയ്തു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ടെക് പരോട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലൂടെ.

അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ആസ്വദിച്ച് വീണ്ടും തിരികെ തിരികെയാണ് ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ. ഇതിനാണ് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കടക്കാം. ഞാൻ ഈ ഇടയ്ക്ക് കണ്ണൂർ വരെ ഇന്ന് പോയി ട്രെയിനിൽ. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ അത് കൺഫേം ആയില്ല. ഞാൻ വിചാരിച്ചു ടീച്ചറിനെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അവിടെ ഇരിക്കാൻ വന്നു. പക്ഷെ കണ്ണൂർ എത്താറായപ്പോഴാണ് പുള്ളി ഞാൻ കണ്ടത്. കണ്ണൂർ വരെ ഞാൻ നിന്നു. അന്ന് ഞാൻ വിചാരിച്ചാണ് ഇങ്ങനൊരു അവസ്ഥ എന്റെ പ്രിയ പ്രേക്ഷകർക്ക് വരരുതെന്ന്. സോ അതിനായിട്ട് ഞാൻ ഇന്ന് പുതിയൊരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ ഏതൊക്കെ കംഫർട്ട്മെന്റിൽ ഏതൊക്കെ സീറ്റുകൾ ഒഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. അതിനായിട്ട് ഗൂഗിളില് IRTC എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് അതിന്റെ വെബ്സൈറ്റിൽ കയറുക. താഴെയായിട്ട് വേക്കൻസി ചാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ നമ്പറും നിങ്ങൾ കയറിയ സ്റ്റേഷനും കൊടുത്താൽ ഏതൊക്കെ കമ്പാർട്ട്മെന്റിലെ ഏതൊക്കെ സീറ്റുകൾ ഒഴിവുണ്ട് എന്ന് നമുക്ക് അറിയാൻ നോക്കും. ഇതിന് പ്രകാരം നിങ്ങൾ അവിടെ പോയി ഇരിക്കുക, എന്നിട്ട് TTR വരുമ്പോൾ പുള്ളിയോട് കാര്യം പറയുക. പുള്ളിയോട് കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് യാത്ര എൻജോയ് ചെയ്യുക. ഇതേപോലുള്ള ടെക് വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
3: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
4: ഫ്രഷോ?
3: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.

0: ചെങ്ങന്നൂർ.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണം മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കട്ടാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പാട്ടുകളൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻഡ്രോയിഡ് 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജന്റീനയാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇതാ മറ്റൊരു ടെക് വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. ഇൻസ്റ്റാഗ്രാമിലെ പബ്ലിക് അക്കൗണ്ടുകളിൽ നിന്നും ചിത്രങ്ങൾ ഉപയോഗിച്ച് AI ചിത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് മെറ്റ സൗകര്യം ഒരുക്കുന്നുണ്ട്. യെസ്, നിങ്ങളുടെ ചിത്രങ്ങൾ AI പരിശീലനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിത്രങ്ങൾ നിർമ്മിക്കാനോ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ക്രമീകരണങ്ങൾ വഴി ഇത് ഒഴിവാക്കാൻ ഒക്കും നമുക്ക്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആപ്പിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോവുക. മുകളിൽ വലതുവശത്തായിട്ട് മെനു എടുക്കുക, 3 വരകൾ ടാപ്പ് ചെയ്യുക. അതിൽ ഷെയർ ആൻഡ് റിസീവ് എന്നതിലേക്ക് പോവുക. അവിടെ അലോ പീപ്പിൾ ടു റിസീവ് യുവർ കണ്ടന്റ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് വിത്ത് AI ഫ്യൂച്ചർ അറ്റ് മെറ്റ എന്നതിന് താഴെയുള്ള ഓപ്ഷനുകൾ ഓഫ് ആക്കി വെക്കുക. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ എല്ലാവർക്കും ഒരേ സമയം ലഭിക്കണമെന്നില്ല. ഇനി നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ക്രമീകരണങ്ങൾ കാണുന്നില്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാം മെറ്റ ഇതുവരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമായിട്ടില്ല എന്നായിരിക്കും. ആപ്പ് ഏറ്റവും പുതിയ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നീട് ഓപ്ഷൻ ലഭിച്ചേക്കാം. അപ്പോൾ ഇനി ആരും ഇത് പേടിച്ചിട്ട് പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് മാറേണ്ട ആവശ്യമില്ല. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലുള്ള ടെക് വിശേഷങ്ങളായിട്ട് നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻഡ്രോയിഡ് 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജി നിതിനാണ്. സാങ്കേതിക വിദ്യയുടെ പുതിയ വിശേഷങ്ങളും ഉപകാരപ്രദമായ ടിപ്പുകളും ഡിജിറ്റൽ ലോകത്തെ പുതുമകളും പങ്കുവച്ച ഇന്നത്തെ ടെക്കി ടോക്കി ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് പങ്കുവച്ച വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിശേഷങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ടെക് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ സുരക്ഷിതമായി ടെക്നോളജി ഉപയോഗിക്കൂ, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കൂ. ഇപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻഡ്രോയിഡ് 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് മനോഹരമായ ഒരുപാട് ചിന്തകളിലൂടെയാണ്. നമ്മൾ ഉറങ്ങി ഉണരുന്നത് മുതലുള്ള ഒരുപാട് ഒരുപാട് ചിന്തകൾ. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും കേട്ടോ. കാരണം പിന്നെ ഓഫീസിലേക്ക് പോകണം, സ്കൂളിലേക്ക് പോകണം, ആ ഒരു തിരക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെയാണ് വൈകുന്നേരവും. നമ്മൾ കുറച്ചധികം ക്ഷീണിതനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്താനുള്ള ഒരു ധൃതി നമ്മളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ ഒന്ന് പീസ്ഫുള്ളായിട്ട് വെക്കാനായി നമ്മൾ വല്ലാതെ ആഗ്രഹിക്കല്ലേ. അപ്പം ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാകാം. ഈ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടേണ്ട ഇടത്ത് എത്രയും വേഗം തന്നെ എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹം, വ്യഗ്രത, ഇതൊക്കെ തന്നെയാകും മുന്നിട്ട് നിൽക്കുന്നത്. എന്ത് തന്നെയായാലും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, അതായത് നിലവിലുള്ള റോഡ്. അവിടെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായി ധൃതിയിൽ പോകാനോ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനൊത്ത് മറുവശങ്ങളിലേക്ക് ക്രോസ് ചെയ്തിറങ്ങാനോ ഒന്നും സാധിക്കില്ല. കാരണം ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ കൃത്യമായ ഇൻഡിക്കേറ്ററുകളൊക്കെ നമ്മൾ കൃത്യമായി തന്നെ ഉപയോഗിക്കുക, സിഗ്നലുകൾ നൽകുക. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാകും അല്ലെ. അതായത് ഇൻഡിക്കേറ്ററുകൾ ഇടാതെ ചില വാഹനങ്ങൾ, പ്രത്യേകിച്ച് ടൂ വീലർ യാത്രക്കാർ, സൈഡുകളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. നമുക്കറിയാം ഈ ഹൈവേയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ റോഡുകൾ നമ്മുടെ പൊതുജനങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ചെറിയ റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി എളുപ്പത്തിൽ അപ്പുറത്തെ റോഡിലേക്ക്, അപ്പുറത്തെ സൈഡിലേക്ക് മുറിച്ചു കടക്കാൻ സാധിക്കത്തക്ക റോഡുകളിലൂടെയുള്ള യാത്രകൾ, അത് വളരെയധികം ബുദ്ധിമുട്ടാണ്, അപകടം നിറഞ്ഞതാണ്. എന്നിരുന്നാലും നമ്മൾ അതുവഴി യാത്ര ചെയ്യും അല്ലേ. അങ്ങനെ യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.

ആക്ടിന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ, ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പൊ റേഡിയോ ജംഗ്ഷനിലൂടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് റോഡ് മുറിച്ച് കടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം കുറച്ചധികം ദുരിതത്തിലൂടെയാണ് നമ്മുടെ ഒരു യാത്ര, എങ്കിലും എത്രയും വേഗം തന്നെ നമുക്ക് സുഖകരമായ യാത്ര അനുവദനീയമാണ്. എന്നിരുന്നാലും ഇപ്പോഴുള്ള യാത്രയിൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ പല യാത്രകളും സർവീസ് റോഡിലൂടെ ആയിട്ടുണ്ട് അല്ലെ? പക്ഷേ ഈ സർവീസ് റോഡിലൂടെ വൺ വേ മാത്രമാണ് അലോ ചെയ്തിട്ടുള്ളത്. പലരും ഓപ്പോസിറ്റ് സൈഡിലൂടെ കടന്നു വരുന്നത് കണ്ടിട്ടുണ്ടല്ലേ. മാത്രമല്ല നിങ്ങളും പലരും കടന്നു പോയിട്ടും ഉണ്ടാകാം. അത് വളരെ വലിയൊരു അപകടമാണ്, കാരണം ഇത് വൺ വേ ആയിട്ട് അലോ ചെയ്തിട്ടുള്ളതാണ്. ഈ റോഡിലൂടെയാണ് നിങ്ങൾ ചിലപ്പോൾ ഓടയുടെ പുറത്തുകൂടെ ആകാം, ടൂ വീലറുമായി. പ്രത്യേകിച്ച് ടൂ വീലർ യാത്രക്കാരാണ് ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടത്തുന്നത്. അപ്പോൾ അത് വളരെ വലിയ ഒരു അപകടം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് റോഡുകളിലേക്ക് മുറിച്ചു കടക്കാനുള്ള ചെറിയ വഴികൾ, ആ ചെറിയ വഴികളിലേക്ക് കടക്കുമ്പോൾ പോലും പലരും സിഗ്നലുകൾ ഉപയോഗിക്കുന്നില്ല. ഇതിലൂടെ നിങ്ങളുടെ പിറകിൽ വരുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ ശ്രദ്ധിക്കില്ല, അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബസ് യാത്രക്കാർ പലപ്പോഴും ബസ് നിർത്തിക്കൊടുക്കുന്നത് ഈ റോഡിന്റെ മധ്യഭാഗത്താണ്. അതായത് പിറകിൽ നിന്ന് വരുന്ന യാത്രക്കാരൊട്ട് പോകാനും പാടില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുമാണ്. ഇത്തരത്തിലുള്ളൊരു സമീപനമാണ് പലപ്പോഴും ബസ് ഡ്രൈവേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത് പലയിടങ്ങളിലും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും നമ്മളെപ്പോഴും യാത്രക്കാരാണ്. നമ്മൾ സുരക്ഷിതമായി വീട്ടിലെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ കാരണം മറ്റൊരാൾ അപകടത്തിലാവാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നിയമങ്ങൾ കൃത്യമായി പാലിക്കാനുള്ളതാണ്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.

യെസ് ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത് റോഡിന്റെ കാര്യത്തെ കുറിച്ചായിരുന്നു, റോഡിലെ ചില നിയമങ്ങളെ കുറിച്ചായിരുന്നു, ഈ നിയമങ്ങളൊക്കെ ലംഘിക്കുന്നവരെ കുറിച്ചായിരുന്നു. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ റോഡിലേക്ക് ഒന്ന് ഇറങ്ങാം. എത്ര മനോഹരമായ റോഡാണല്ലേ! ഒരുപാട് പേരുടെ പ്രയത്നത്താൽ ഉയർന്നു വരുന്ന നമ്മുടെ നാഷണൽ ഹൈവേ. ഈ ഹൈവേയിലൂടെ വെറുതെ ഒരു യാത്ര നടക്കണം. അതെ, ഈ നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ടോ എന്നറിയാനല്ല കേട്ടോ, മറ്റൊരു യാത്രയാണ്. ഈ യാത്രയിൽ പലയിടങ്ങളിലും നമ്മുടെ കണ്ണിന് അത്ര നല്ലതല്ലാത്ത കാഴ്ചകൾ കാണാനാകും. നിയമങ്ങൾ ലംഘിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഹൈവേയുടെ പല ഭാഗങ്ങളിലും വേസ്റ്റ് കൊണ്ടുവന്ന് നിറച്ചിരിക്കുന്ന കാഴ്ചകൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഡയപ്പറുകൾ, അതുപോലെ തന്നെ അറവ് മാലിന്യങ്ങൾ, അങ്ങനെ വലിയ ചാക്കുകളിലാക്കി കൊണ്ടുവന്ന് റോഡിന്റെ പല ഭാഗത്തായി തള്ളിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വവക്കാവ് ഭാഗത്ത് ആ പെട്രോൾ പമ്പിന്റെയും ബാങ്കിന്റെയും ഇന്ത്യൻ ബാങ്കിന്റെയും ഒക്കെ പടിഞ്ഞാറ് ഭാഗത്തായി ആ നാഷണൽ ഹൈവേയിലെ ഏകദേശം പണിയൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിറയെ മാലിന്യങ്ങളാണ്, മാലിന്യ കൂമ്പാരങ്ങളാണ്. ഇത് രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ കൊണ്ടുവന്ന് തള്ളുന്നതാണ്. ഇതുപോലെ എത്ര ഇടങ്ങളിലാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത്? ഇതൊരു ഭാഗം മാത്രമാണ്, ഇതുപോലെ പല ഭാഗങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഓടകൾ കൃത്യമായി ക്രമീകരിച്ചിട്ടില്ലാത്ത ഭാഗങ്ങൾ, ഓടകൾ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ, ഇവിടങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് വളരെ സുരക്ഷിതമായി മുങ്ങിപ്പോകുന്ന വിദഗ്ധരും നമുക്ക് ചുറ്റുമുണ്ടല്ലേ. ഇപ്പൊ അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അയ്യോ, അതിലൊരാൾ ഞാനാണല്ലോ എന്ന് ഓർക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും മോശമായി പോയി കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത്, ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടേ, മറക്കാതിരുന്നാൽ.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
6: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: യെസ്, ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കൾ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ കൊച്ചുമക്കളല്ലേ, വളരെ നിഷ്കളങ്കരായ അവരോട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് പോലും ദേഷ്യം തോന്നാറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മൾ വല്ലാതെ അവരെ കൊണ്ട് ഇറിറ്റേറ്റ് ആകാറുണ്ട് അല്ലേ. ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ കളിപ്പാട്ടമൊക്കെ വാങ്ങി നൽകാത്തതിന് ഒരുപാട് വാശി പിടിച്ച് കരയാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവർ ചിലപ്പോൾ നടു റോഡിൽ കിടന്ന് ഉരുളാറുണ്ട് അല്ലേ. ദേഷ്യം വരുമ്പോൾ കൈ കിട്ടുന്നത് എന്തു എറിഞ്ഞു പൊട്ടിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും മാതാപിതാക്കളോട് തട്ടിക്കയറും. കുറച്ചു മുമ്പ് ഞാനൊരു റീലിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത്, ഒരു കുട്ടി മാതാപിതാക്കളോട് കുറച്ച് മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ആ വാക്കുകളിൽ നിന്ന് തന്നെ പൊതുവിടങ്ങളിൽ പറയാൻ അത്ര നല്ല വാക്കുകളല്ല കേട്ടോ. പക്ഷെ ഇത് പറയുന്ന ഒരു കുട്ടിയാണ്, അതാണ് രസം. അപ്പോൾ ഇത്രയും ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് ഒരു കൊച്ചുകുട്ടി. എന്തുകൊണ്ടാകാം ഇത്ര ദേഷ്യത്തോടെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അവൻ പൊതുവെ ഒരു ചെറിയ ദേഷ്യക്കാരനാണ്, അവൻ ഇത്തിരി ദേഷ്യം കൂടുതലാണ് എന്നൊക്കെ. ഇങ്ങനെയുള്ള ദേഷ്യം അത്ര നല്ലതാണോ? നമ്മുടെ പല വീടുകളിലെയും സ്ഥിരം കാഴ്ചയാണ് ഇത്തരത്തിൽ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിലത്ത് കിടന്ന് ഉരുളുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ എന്തും തന്നെ ആകാം. ഞാനിത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു സംഭവവുമായി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ ഒരു കാര്യം തുടർന്ന് കേൾക്കണം കേട്ടോ. നമ്മൾ ഈ ദേഷ്യം അല്ലെങ്കിൽ കുട്ടിക്ക് വാശിയാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ ഒരു സ്വഭാവം കേവലം ഒരു ശാഠ്യം മാത്രമല്ല കേട്ടോ. അവരുടെ ഉള്ളിലെ ഒരു മാനസിക സംഘർഷങ്ങൾ കൂടിയാണ്, അവർ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് കൂടിയാണ്. കുട്ടികളിലെ ഇത്തരത്തിലുള്ള ദേഷ്യങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? തീർച്ചയായും അതിനുള്ള വഴി ഇത് എന്റെ കയ്യിൽ തന്നെയുണ്ട്. തുടർന്ന് കേൾക്കാം നല്ല പാട്ടിന് ശേഷം.

എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്രയധികം ദേഷ്യപ്പെടുന്നതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവനവന്റെ അച്ഛന്റെ കൂട്ടാണ് അല്ലെങ്കിൽ മുത്തച്ഛന്റെ കൂട്ടാണ് ഇങ്ങനെയുള്ള ഡയലോഗുകൾ സ്ഥിരമായി പറയാറുള്ളതാണ് അല്ലേ? അതിന് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വീട്ടിലുള്ളവർ കൂടുതലായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതേ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാകും. പാരമ്പര്യ സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അതാണോ കുട്ടികളുടെ ദേഷ്യത്തിന്റെ കാരണം? നമുക്കൊന്ന് നോക്കിയാലോ. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഈ കുട്ടികൾക്ക് മുതിർന്നവരെ പോലെ അവരുടെ വികാരങ്ങളെ ഒരു കൃത്യമായ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ ഒന്നും അറിയില്ല. അവർക്ക് തോന്നുന്ന എന്താണോ, അതായത് ഈ കൊച്ചു കുട്ടികളെ കണ്ടിട്ടില്ലേ, അവരിനി വിശന്നാലും അവർക്ക് സന്തോഷം വന്നാലും അവർക്ക് സങ്കടം വന്നാലും ഒക്കെ അവർ കരയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ അവരുടെ വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ടാണ് അവർ ഈ ദേഷ്യപ്പെടുന്നത്. ദേഷ്യത്തെ അവർ ശരിക്കും ഒരു ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആശയവിനിമയത്തിലെ ഒരു പോരായ്മ, അതായത് തനിക്ക് പറയാനുള്ളത് മാതാപിതാക്കൾ കേൾക്കുന്നില്ല അല്ലെങ്കിൽ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്, അങ്ങനെ ഒരു ദേഷ്യത്തിലേക്ക് ചെന്നെത്തുന്നത്. ശ്രദ്ധിച്ചാൽ മതി, മാതാപിതാക്കളെല്ലാം വളരെയധികം തിരക്കിലാണ്, അവർക്ക് പറയാനുള്ളത് പലപ്പോഴും കേൾക്കാനുള്ള സമയം ഉണ്ടാകില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ദേഷ്യ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഇത് ഒരു കാരണം മാത്രമാണ് കേട്ടോ, ഇനിയും ഒരുപാട് കാരണങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇന്നത്തെ കുട്ടികളുടെ പലരുടെയും ദേഷ്യത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ സ്ക്രീൻ ടൈമാണ്. അത് വളരെ വലിയൊരു വില്ലനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അതങ്ങോട്ട് ആപ്ലിക്കബിൾ ആക്കാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ സാധ്യത വളരെ കുറവാണ്. അവർ അമിതമായി, കുട്ടികൾ അമിതമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ അക്രമവാസനയാണ് കൂടി വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ കാണുന്ന വീഡിയോസ് അത്തരത്തിലുള്ളതാണ്, വീഡിയോ ഗെയിമുകൾ അത്തരത്തിലുള്ളതാണ്. കുട്ടികളിൽ ഈ ക്ഷമ കുറയുകയും ദേഷ്യം കൂടുകയും ചെയ്യുന്നു. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫോണിൻ്റെ നെറ്റ് ഒന്ന് കട്ടാകുന്നു അല്ലെങ്കിൽ നെറ്റ് ഒന്ന് സ്ലോ ഡൗൺ ആകുന്നു. അപ്പോൾ അവരുടെ സ്വഭാവം മാറുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് അവരിൽ ദേഷ്യം ഉണ്ടാകുന്നത്, അവരിൽ വല്ലാത്തൊരു പ്രകോപനം ഉണ്ടാകുന്നത്, ഇതാണ് ദേഷ്യത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണം. തീർന്നില്ല, ഇനിയുമുണ്ട്.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി. ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പുറത്ത് നല്ല പെരുമഴയാണ്. ജനൽപ്പാടുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന ഈ മഴത്തുള്ളികൾക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ. ഈ മഴയത്ത് ഒരു കപ്പ് ചൂട് ചായയും കുടിച്ച് ജനൽക്കമ്പുകൾക്കിടയിലൂടെ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 എൻ്റെ വായനശാലയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐഷ.

1961 എഴുതിയ നമ്മളിലേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച ആ കാവ്യസുന്ദരമായ കൃതി ഒരു കുടയും കുഞ്ഞു പെങ്ങളും. വർഷം ഒരുപാടായി ഇതെഴുതപ്പെട്ടിട്ട്, പക്ഷെ ഇന്നും ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരു കനൽപാട് പോലെ വന്ന് തൊടുന്ന ചിലതൊക്കെയുണ്ട്. അച്ഛനും അമ്മയില്ലാത്ത ബേബിയും ലില്ലിയും, ഒരു ചെറിയ ചെറ്റക്കുടലിൽ ക്രൂരയായ പേരമ്മയുടെ തല്ലും ചീത്തയും കേട്ടിട്ടാണ് ആ രണ്ട് കുട്ടികളും വളരുന്നത്. അവർക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ആശ്വാസം പരസ്പരമുള്ള ആ സ്നേഹം മാത്രമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ആ സംഭവം നടക്കുന്നത്. നല്ല കനത്ത മഴയുള്ള ഒരു ദിവസം. പാവലില്ലിക്ക് സ്കൂളിൽ പോകാൻ ഒരു കുട പോലുമില്ല. നനഞ്ഞു വിറച്ചു നിന്ന ആ കൊച്ചു പെൺകുട്ടിയെ കൂടെ പഠിക്കുന്ന ഗ്രേസി എന്ന പണക്കാരിയായ കുട്ടി തന്റെ വലിയ കുടക്കീഴിൽ കയറ്റാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഒരുപാട് പരിഹസിക്കുകയും ചെയ്തു. തന്റെ അനീതയുടെ കണ്ണീർ കാണാൻ ആ കുഞ്ഞു ജ്യേഷ്ഠന് കഴിഞ്ഞിരുന്നില്ല. സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ ബേബി ഒരു കല്ലെടുത്ത് ഗ്രേസിയുടെ നെറ്റിയെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അതോടെ നാട്ടിൽ വലിയ പ്രശ്നമായി. പോലീസിനെ പേടിച്ച് ബേബിക്ക് അവിടുന്ന് ഒളിച്ചോടേണ്ടി വന്നു. പക്ഷേ നാട് വിട്ടുപോകുന്ന ആ രാത്രിയിൽ ഇരുട്ടിൽ ഒളിച്ചു നിന്ന് കരയുന്ന അനീതയെ ചേർത്ത് പിടിച്ച് അവനൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. ലില്ലി, ചേട്ടൻ പോയിട്ട് ഒരുപാട് പണമുണ്ടാക്കി വരും. വരുമ്പോ ചില്ല കൈപ്പിടിയിൽ കുരുവിയുടെ രൂപമുള്ള ഒരു നല്ല ഒന്നാന്തര കുട ഞാൻ നിനക്ക് വാങ്ങിത്തരാം. ഒരു പക്ഷേ ആ ഒരു വാക്കിലായിരിക്കണം പിന്നീട് ജീവിച്ച നാളുകൾ അത്രയും ലില്ലി ആശ്വാസം കണ്ടെത്തിയത്. ആ ഒരു സംഭവത്തിന് ശേഷം ആ കുട്ടികളുടെ ജീവിതം വലിയൊരു കടലായി മാറുകയായിരുന്നു. പേരമ്മയുടെ പീഡനം സഹിക്കാതെ ലില്ലിയും ആ വീട് വിട്ടിറങ്ങി. വിധി അവരെ രണ്ട് ദിശയിലേക്കാണ് കൊണ്ടുപോയത്. ലില്ലിയെ നന്മയുള്ള ഒരു ഡോക്ടർ ജോൺ ദത്തെടുത്ത് സ്വന്തം മകളെ പോലെ വളർത്തുന്നു. നഗരത്തിലെത്തിയ ബേബിയാകട്ടെ സൗദാമിനി എന്നൊരു സംഗീത അധ്യാപികയുടെ വീട്ടിലെത്തിപ്പെടുന്നു. അവിടെയുള്ളവരുടെ അവഗണനയും ലോകത്തിന്റെ കപടതയും ഒക്കെ അനുഭവിച്ച് ഒടുവിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ബേബി ഒരു വലിയ ഡോക്ടറാവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും ഒത്തുചേരുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട് ഈ ഒരു നോവലിന്. താൻ സർജറി ചെയ്ത് ജീവൻ രക്ഷിച്ച ഒരു യുവതി വലിയൊരു തുക ഫീസായി നീട്ടിയപ്പോൾ ഡോക്ടർ ബേബി അത് വാങ്ങിയില്ല. പകരം ചോദിച്ചത് ഒരു കുഞ്ഞു കുട മാത്രമായിരുന്നു. അവർ ആ കുടയുമായി എത്തുമ്പോൾ അത് വാങ്ങാൻ ലില്ലിയും അവിടെ ഉണ്ടായിരുന്നു. ആ സമ്മാനം കൈമാറിയപ്പോഴാണ് ബേബി ലില്ലിയോട് പറയുന്നത്, ആ വന്ന യുവതി മറ്റാരുമല്ല, പണ്ട് ലില്ലിയെ പരിഹസിച്ച തങ്ങളെ തമ്മിൽ അകറ്റാൻ കാരണക്കാരിയായ അതേ ഗ്രേസിയാണെന്ന്. പഴയ വിദ്വേഷങ്ങളെല്ലാം അലിഞ്ഞുപോയ നന്മ നിറഞ്ഞ ആ കുഞ്ഞു ഒത്തുചേരലിൽ കഥ അവസാനിക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സ് അറിയാതെ ഒന്ന് വിങ്ങിപ്പോകും. എത്രയൊക്കെ കാലം കഴിഞ്ഞാലും എത്രയൊക്കെ വലിയ മാറ്റങ്ങൾ വന്നാലും മനുഷ്യന്റെ മനസ്സിലെ നന്മയും സഹോദര സ്നേഹത്തിന്റെ ആ ആഴവും ഒരിക്കലും മാറില്ലെന്ന് ഈ കൊച്ചു പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മഴക്കാലത്ത് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളും ആ ഒരു പഴയ പുസ്തകത്താളൊന്നും മറിച്ചു നോക്കൂ. അപ്പോൾ ബേബിയുടെയും ലില്ലിയുടെയും ഓർമ്മകളിൽ നമുക്കിനി ഒരു മനോഹരമായ മെലഡി കേട്ടാലോ? തുടർന്നും അടുത്ത ദിവസങ്ങളിൽ നല്ല പുസ്തകങ്ങളുമായി കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ആയിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ഇന്ത്യൻ വംശജനായ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗ സംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തൻ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, സി പി ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിന്റെ വലിയ ലോകമാണ് മുന്നിലുള്ളതെന്നും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: വിജ്ഞാനത്തിന്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടുകൂടി ഡെഡിക്കേറ്റഡായി ഹാർഡ് വർക്ക് ചെയ്ത് നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്ന് വലിയ മിടുമിടിക്കുകളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റം ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിന്റെ മെറുകയിൽ നമ്മൾ ഉണ്ടാകണം. കേരളത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ്.
0: കേരള നിയമസഭ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. AI ലിറ്ററസി, റോബോട്ടിക് പരിശീലനം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടുപോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാ ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറയ്ക്കുക എന്നതല്ല ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ലഹരി വ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഡോക്ടർമാരായ ആശ, ആരതി, അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറിനെയും ചോദ്യം ചെയ്യും. പോലീസ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. അതേസമയം കുട്ടിയുടെ വീട് ഇന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൌൺസിലറും അയോഗ്യരാകില്ലെന്ന് മേയർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫൈനൽ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഒരു ഭാഗത്ത് വേഗവും കരുത്തും കൊണ്ട് എതിരാളികളെ തകർക്കുന്ന ഫ്രാൻസ്, മറുചേരിയിൽ കൃത്യമായ പാസുകളും പന്തടക്കവും കൊണ്ട് കളി നിയന്ത്രിക്കുന്ന സ്പെയിൻ. ഇത് വെറുമൊരു കളിയല്ല, കലാശപ്പോരിനുള്ള അർഹത തീരുമാനിക്കുന്ന അവസാന പരീക്ഷയാണ്. കിലിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഒസ്മാൻ ഝംബലയുടെ അസാധാരണ പന്തടക്കവും മിഡ്ഫീൽഡ് ഭരിക്കുന്ന ചുവമേനിയുടെ അളന്നു മുറിച്ചുള്ള പാസുകളും ഫ്രഞ്ച് പടയുടെ പകരം വയ്ക്കാനില്ലാത്ത ആയുധങ്ങളാണ്. ഏത് വമ്പൻ പ്രതിരോധവും നിമിഷാർദ്ധം കൊണ്ട് തവിട് പൊടിയാകുന്ന മുന്നേറ്റങ്ങൾ. മറുപക്ഷത്ത് ഒരു നിമിഷം കൊണ്ട് മത്സരം മാറ്റിമറിക്കുന്ന പ്രതിഭ ലാമിൻ യമാൻ, ആക്രമണ ഹൃദയമായി മാറി തുടിക്കുന്ന പെഡ്രിയുടെ കൃത്യതയുള്ള നിഗൂഢ പാസുകൾ, റോഡ്രി നിക്കോ വില്യംസ്, അങ്ങനെ ഒന്നിനൊന്ന് മികവുറ്റ സ്പാനിഷ് താരനിര. ഈ ബലാബലം അതിജീവിക്കുന്നതിന് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇറാനിലെ അബു മൂസ, ചബഹാർ, കൊണാർക്ക് തുടങ്ങിയവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. അപകട സാധ്യതകൾ ഇല്ലാത്തതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൌകര്യമുണ്ട്. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഇവിടെ.
0: ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗ സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ. ലിറ്റിൽ കൈറ്റ്സ്, IT ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: തകിട തകിട തകിട.
1: അയ്യോ, സുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community.
1: സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community.
1: 2026-ന്റെ ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
3: ലഗ്ഭഗ് $900 ബില്യൺ കാ യെ മാർക്കറ്റ് സൈസ് ഹൈ മൈ ഉമ്മീദ് കർ രഹാ ഹൂ ജോ ഹംനെ 100 ബില്യൺ ഡോളർ കാ രഖാ ഹൈ ലക്ഷ്യ 2030 ഇസ് വാർ ഹം ഉസ്മേ ബഡേ ഗുണാത്മക് വൃദ്ധി ദേഖേംഗേ 90% MSME का यहां स्टॉल है जिसने कभी सोचा नहीं कि हम एक्सपोर्ट करेंगे वो आज उत्साहित है.
1: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3rd പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, സി പി ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 വരെ നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനെതിരെ 3rd ദിനത്തിലും ആക്രമണം തുടർന്ന് യുഎസ്. അബുമുസ ബന്ദർ അബ്ബാസ് ബുഷീർ ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന രണ്ട് യുഎഇ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ര ഡുബ്രോബ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
0: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
1: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ 2 വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. മുൻപ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള 4 ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 3 ഫ്രാൻസ് 2 കിരീടം ചൂടിയപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും 1 കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. യുകെ പര്യടനത്തിലെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ അണ്ടർ 21 ടീം ഇന്ന് ബെൽജിയത്തെ നേരിടും. ഇംഗ്ലണ്ടിലെ ലില്ലിഷാൾ നാഷണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യ. അസ്ഥിരത നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കലണ്ടർ നോക്കാതെ തീയതി അറിയാനൊരു മാർഗം ഉണ്ട് ചേട്ടാ.
1: മൊബൈൽ നോക്കിയാലും അറിയാം.
0: അതൊന്നും അല്ല, പൊന്നച്ചൻ വെള്ളം അടിച്ചോണ്ട് പോയാ ഇംഗ്ലീഷ് മാസം 1-10 ഇടയ്ക്കുള്ള തീയതി ആയിരിക്കും.
1: എന്റെ ആളെങ്ങോട്ട് പോയി?
0: ആടിയാടി കിഴക്കോട്ട് പോയി.
1: പെൻഷൻ കാശ് തീരുന്നത് വരെ അടിക്കും, അത് കഴിഞ്ഞാ പിന്നെ കടം മേടിച്ചടിക്കും.
0: പക്ഷെ ഒരു ഗുണമുണ്ട്, കടം മേടിച്ചോണ്ട് പോയാലും തിരിച്ചു തരാവെന്ന് പറയുന്ന തീയതിക്ക് ഒരു ദിവസം മുമ്പേ കാശ് കൊണ്ടു തരും.
1: പൊന്നച്ചന് വീട്ടിൽ വലിയ ഉത്തരവാദിത്തം കാണിക്കേണ്ട കാര്യമില്ല, മക്കള് രണ്ടും കാശ് അയക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് പെൻഷനും ഉണ്ട്.
0: എന്നാലും സ്വന്തം ശരീരം നശിപ്പിച്ചു കളയണ്ടല്ലോ.
1: ഒരു ലിമിറ്റിലേക്ക് അഴിക്കൂ, ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ ആരെ കണ്ടാലും പിടിച്ചു നിർത്തി കരയാൻ തുടങ്ങും.
0: കരഞ്ഞോട്ടെ, ആടെ തോളെ കയറാൻ പോകത്തില്ലല്ലോ.
1: അതേ സമയം നമ്മുടെ റിട്ടയർഡ് ഡ്രൈവർ പ്രസാദൻ അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടത്തിനായി ഇരുന്ന് ചിരിക്കും.

0: എന്നാ വേണ്ട?
1: എടാ സാബു, രണ്ടു ദിവസം മുമ്പ് നീ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടല്ലോ, വേറെ ആരുണ്ടായിരുന്നല്ലോ വണ്ടി ഓടിച്ചത്?
2: ആ ശരിയാ മാവാ, പക്ഷെ ഓടിയത് മാത്രം മിച്ചം.
0: ആരാടാ വണ്ടി ഓടിച്ചോണ്ട് പോയത്?
2: അമ്മാവി, ഞാൻ എന്റെ കാർ അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു.
1: ആ അത് നല്ലതാ, കൊറേ പഴക്കമുള്ളതല്ലയോ.
0: എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ?
2: ഇല്ലമ്മാവി, കച്ചവടം നടക്കത്തില്ല.
0: വന്ന ആളെ പോളാമൊക്കെ കാശാ പറഞ്ഞോളോ?
2: വില ഒന്നും പറഞ്ഞില്ല, അയാൾക്കത് വേണ്ട, കച്ചവടം നടന്നു പോയേനെ. ഇതിനിടയിലേ മനസ്സറിയാതെ ഒരു പാര വന്ന് ചാടി.
1: അതാരടാ വണ്ടി കച്ചവടത്തിൽ പാര വെച്ചത്?
2: ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് എന്റെ കാറിന്റെ പിൻഭാഗത്തെ ഡോറിന്റെ ലോക്ക് കേടായി. ഞാനത് വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോ അത് ശരിയാക്കാൻ പറ്റത്തില്ല, പുതിയൊരു സാധനം വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു.
1: പുതിയൊരു ഷോറൂമിൽ കിട്ടുമല്ലോ.
2: ആ അവിടെ വിളിച്ചു ചോദിച്ചപ്പോ ആ മോഡൽ കാറിന്റെ സാധനം ഒന്നും ഇപ്പൊ അവിടെ ഇല്ലെന്ന് പറഞ്ഞു.
0: അയ്യോ, ഇപ്പൊ പുറകു വശത്തെ ഡോറ് തുറന്നു കിടക്കുവാന്നോ?
2: പലയിടത്തും ഞാൻ തിരക്കിയപ്പോഴേ പഴയ വണ്ടികൾ പൊളിച്ച് സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്നറിഞ്ഞു. ഞാൻ അവിടെ പോയി. വഴിക്ക് വെച്ച് നമ്മുടെ അമ്പുജാഷനെയും കണ്ട്, അവനെ ഞാൻ കൂടെ
1: കൂട്ടിലൊരാളെപ്പോഴും നല്ലതാ.
2: അവിടെ ചെന്ന് എന്റെ വണ്ടിയുടെ മോഡൽ പറഞ്ഞു കൊടുത്ത് സാധനം വാങ്ങി. തിരിച്ച് വർക്ക്ഷോപ്പിൽ വന്നത് ഫിറ്റും ചെയ്തു. എല്ലാം കൂടി 700 രൂപ ആയുള്ളൂ.
1: ആ ഷോറൂമിൽ നിന്ന് വാങ്ങിയായിരുന്നു, 3000 മേളിൽ പോയേനെ.
2: പിന്നെ ജി എസ് ടി എടുക്കും. രണ്ടു ദിവസം മുമ്പ് എന്റെ വണ്ടി വാങ്ങാൻ വന്ന ആളെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് അങ്ങ് പോയി.
0: ഓടിച്ചോണ്ടിരുന്നപ്പോ പുറകു ഭാഗത്തെ ഡോർ ഇളകി താഴെ വീണോ?
2: ഏയ്, അതൊന്നും അല്ല, വാങ്ങാൻ വന്ന അയാള് പോയ വഴിക്ക് കാസിമിന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ കയറി. കാസിമിന്റെ സുഹൃത്തായിരുന്നു അയാള്. അവിടെ ചെന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച്.
1: കാറിന്റെ കച്ചവടക്കാരാണോ സംസാരിച്ചത്?
2: ആ അതും പറഞ്ഞു കാണുമല്ലോ. എന്റെ കാറ് നോക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോ കാസിം പറഞ്ഞ് അതിന്റെ ചില സാധനങ്ങളൊക്കെ ആക്രി കടയിൽ നിന്ന് വാങ്ങി വെച്ചതാണെന്ന്.
1: അല്ലേ, ചായക്കട നടത്തുന്ന കാസിം ഇതെങ്ങനെ അറിഞ്ഞു?
2: എന്റെ കൂടെ വന്ന അമ്പുജാഷൻ അവിടെ വന്നിരുന്ന് പറഞ്ഞതായിരിക്കും.
0: അയ്യോ,
2: അവൻ ബോധപൂർവം പറഞ്ഞതായിരിക്കത്തില്ല. വ്യാഴാഴ്ച ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ എന്ന് കാസിം ചോദിച്ചപ്പോ കാറിന്റെ ലോക്ക് മാറാൻ പോയ കാര്യം അവൻ പറഞ്ഞു.
0: അവനെ കയറ്റി പോകണ്ട, വല്ല കാര്യവും ഉണ്ടായിരുന്നോ?
2: അമ്പുജാഷൻ എല്ലാ കാര്യത്തിലും ചായക്കട ചെന്നിരുന്ന് പറയുന്ന ഞാൻ അറിഞ്ഞു.
1: വണ്ടി നോക്കാൻ വന്നാൾ നിന്നെ പിന്നെ വിളിച്ചോ?
2: വിളിച്ച് അയാൾക്കത് വേണ്ട, പല സാധനങ്ങളും ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് അറിഞ്ഞെന്ന്. എങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ ചോദിച്ചില്ല. അമ്പുജാഷനോട് തിരക്കിയപ്പോ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു.
1: രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ചോരും.
0: അതിവേഗം പായുന്നു വാർത്തകൾ, തിരുത്തുവാനാകാതെ വിങ്ങും മഹാജനം.

0: മാസം ഓഡി ഫ്രഷ് ആയി. ആടി മാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: Se va.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹായ്, ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ്. അപ്പൊ ഗായ് സമയം നോക്കിക്കേ, 4 മണി ആയിരിക്കുകയാണല്ലേ കൃത്യം. അപ്പോ ഈ ഒരു 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം ചോദിക്കാട്ടോ. അപ്പൊ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 954-47-00-912 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടോ. അതൊക്കെ വെച്ച് തരാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നത്. അപ്പോ ആരും മടിച്ചു നിൽക്കേണ്ട, വേഗം തന്നെ ആയിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചെത്താം.

ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: മടങ്ങിയെത്താം. ഇത് എന്റെ റേഡിയോ 91.0 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദീ നമ്മൾ പി പത്മരാജൻ സംവിധാനം ചെയ്ത ഇളയരാജ രചിച്ച ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ ജി വേണുഗോപാൽ ആലപിച്ച ഈ ഒരു ഗാനം ഉണരുമീ ഗാനം എന്ന ഈ ഒരു പാട്ടിന് ശേഷം മടങ്ങിയെത്തിയിരിക്കുകയാണല്ലേ. 1988 മലയാളം മാസ്റ്റർ പീസ് ആയിട്ടുള്ള മൂന്നാം പക്കം എന്ന സിനിമയിലെ നല്ലൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനമായിരുന്നു ആ ഒരു ഗാനം. ഒരു മുത്തച്ഛനും അദ്ദേഹത്തിന്റെ ചെറുമകനും തമ്മിലുള്ള ആഴമേറിയതും സ്നേഹനിർഭരവുമായിട്ടുള്ള ഒരു ബന്ധത്തെ കാണിക്കുന്ന ഒരു പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ട് വന്നത്. പൊതുവെ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളൊക്കെ കാണില്ലേ, ആ ഒരു പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ സജി ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് ഐശ്വര്യ വെച്ച് തരേണ്ടത്?
2: എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദാസപ്പന്റെ രാഗതരംഗിണി എന്ന ആൽബത്തിലെ എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നില്ല.
1: ഓക്കെ, ആ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
2: എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പിന്നെ ഇതിന്റെ അണിയറ പ്രവർത്തകർ.
1: ഓക്കെ കേട്ടോ, പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയിട്ട്, ചേച്ചി ഞാൻ അഞ്ജു, എനിക്ക് ഫിദ എന്ന മൂവിയിലെ ഒരു സോങ് വെച്ച് തരാവോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിദ എന്ന മൂവിയിലെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, പ്രത്യേകിച്ച് പാട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല അഞ്ജു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പാട്ട്, ആ ഒരു ഫിദ സിനിമയിലെ ഏറ്റവും ലേറ്റ് എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട്, ഒരുപാട് ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം അല്ലേ. അപ്പൊ ഇതുപോലെ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

0: സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഗായ്സ്, വീണ്ടും തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹും ഗാനം അഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ ഐശ്വര്യാണ് കേട്ടോ. പുതിയ മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ ഒരു കൊല്ലേക്ക് നേരെ അങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ സുനിൽ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: ഓക്കെ,
0: അപ്പൊ നീ ഇത് പാട്ടാണ് ചേട്ടനെ കേൾക്കേണ്ടത്? കിളിയെ കിളിയെ പുതിയ വേർഷൻ വേണോ അതോ പഴയ വേർഷൻ വേണോ? നമ്മുടെ ജാനകിയമ്മ പാടിയത് വേണോ? പഴയതല്ലേ. ഓക്കെ, വെച്ചേരാ കേട്ടോ. നല്ലൊരു പാട്ടാണ്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് കേട്ടുകളെ അല്ലേ? ഓക്കെ. സുനിൽ ചേട്ടന്റെ ഈ ഒരു പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, ഞാൻ മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? എന്റെ അനിയന് വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ട്. ഏതോ രാത്രി മഴ എന്ന പാട്ടാണ് വെച്ച് തരേണ്ടത്. മമ്മൂക്കയുടെ വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ആ ഒരു രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസ് ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ജയചന്ദ്രൻ സംവിധാനം ചെയ്ത് നമ്മുടെ ദാസേട്ടൻ പാടിയ ബസ് കണ്ടക്ടർ എന്ന സിനിമയിലെ ഏതോ രാത്രിമഴ എന്ന പാട്ടിന് ശേഷം വീണ്ടും നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.0 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ,
1: ഓക്കെ അല്ലേ, ഇതുകാമ നമ്മളുടെ റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ചങ്ങ് മാറി നിന്ന് സംസാരിക്കാമോ? ഓക്കെ, അമ്മക്ക് ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് ജാനകി അമ്മയുടെ ഒരു പാട്ട് തരേണ്ടത്.
1: ഓക്കെ കേട്ടോ, നല്ലൊരു പാട്ട് തന്നെ വെച്ച് തരാം.
2: ഇത് മോഹം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയ.
1: ഓക്കെ അമ്മ, ഇനി നമുക്ക് നമ്മുടെ ജാനകിയമ്മയുടെ സ്വരത്തിൽ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. നിഴലായി ഒഴുകി വരുമെന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. കല്യാങ്കാട് നീതി എന്ന

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് കണ്ണനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് തങ്കത്തേരൽ ശരത്കാലം എന്ന പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് 1934 പുറത്തിറങ്ങിയ മലയാളം സിനിമയായിട്ടുള്ള വധു ഡോക്ടറിലെ ഒരു ജനപ്രിയ റൊമാൻറ്റിക് മെലഡി പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോൾ കൂടിയുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ. ആ ഒരു കോൾ കട്ടായിപ്പോയി കേട്ടോ. സാരമില്ല, നേരെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് പകൽപൂരം എന്ന പടത്തിൽ ചിത്രശേഷി പാടിയ മായൻ ചൊല്ലും മൈനി എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ രണ്ട് പാട്ടും നമുക്ക് ബാക്ക് ടു ബാക്ക് കേട്ടിടാം, വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിക്കൂ, മെസ്സേജ് അയക്കൂ. 9544 7001 2 എന്ന നമ്പറിലേക്ക്.

0: again back to the Radio 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ, പാട്ടുകളൊക്കെ വെച്ച് തരുന്നത്. അപ്പോ ദേ നമ്മൾക്കൊപ്പം മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ രാധയമ്മ, പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: പിന്നെ മുടിപ്പൂക്കൾ വാടിയ
0: യെസ്, ആ ഒരു പാട്ടുണ്ട്, നമ്മുടെ ദാസേട്ടന്റെ പാട്ടാണ്, പൊന്നോണ തരംഗിണി എന്ന് പറയുന്ന ആൽബത്തിലല്ലേ? ഓക്കെ കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ആരാണ് മെസ്സേജ് അയച്ചതെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഹായ്, എന്റെ പേര് ഫാത്തിമ. എനിക്ക് പവിഴമലയിലെ ഒരു സോങ് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു പാട്ട് തന്നെ വെച്ച് തരാം. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: യെസ് മൻസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ പ്രിയമുള്ള ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഗുഡ് ഈവനിങ് ഐശ്വര്യ, ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് എസ് ജാനകി അമ്മ പാടിയ ഏത് രാഗം ഏത് താളം എന്ന സോങ് തീരെ പ്രതീക്ഷിക്കാതെ എന്ന മൂവിയിലെ ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കേൾക്കാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് ശൈലേമയാണ്. നമുക്ക് ആ ഒരു പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഇതാരാണ്? ആതിരമോളല്ലോ, ഐശ്വര്യാണല്ലോ. ഏത് പാട്ടാണ് വേണ്ടതമ്മ?
1: പിന്നെ ജാനകി അമ്മ പാടിയ ഒരു താരാട്ടു പാട്ട്.
0: ഏത് താരാട്ടു പാട്ടാണ് അമ്മയ്ക്ക് വേണ്ടത്? അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്
1: പറഞ്ഞു. എന്റെ പിഞ്ചോമന പൂങ്കുയിലാരോ കൊച്ചു പൊന്നുങ്കിനാവിന്റെ പൂമഞ്ചലിൽ ഏഴ് ലോകങ്ങളും കണ്ടുവാ. പാട്ട്
0: ഓക്കെ അമ്മ, വെച്ചരാട്ടോ. ജാനകി അമ്മയുടെ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താട്ടോ.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. പുതിയ ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്കൂടെ കടക്കാം. ഹായ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ ദിവസമായി ഞാൻ മെസ്സേജ് അയക്കാതിരിക്കുകയാണ്. ഒരുപാട് തിരക്കൊക്കെ ആയിരുന്നു, ഇപ്പോ തിരക്കൊക്കെ കഴിഞ്ഞു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചോദിച്ചിട്ടില്ല കേട്ടോ. മെസ്സേജ് അയക്കുന്നത് സൽമാനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് പുലിമുരുകൻ എന്ന സിനിമയിലെ കാടണിയും കാൽച്ചിലും എന്ന പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ ഒരാൾ കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് കോളില്. ആരോ കോളിലേക്ക് പോകാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ, നമസ്കാരം.
1: ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഞാനാ ഷാജിത്ത, ഓണാഹരയിലെ സ്ഥിരം പാസഞ്ചർ. ഇടക്കിടക്ക് ഗാനമഞ്ജരി വൈകുന്നേരത്ത് ഇങ്ങനെ വിളിക്കാറുണ്ട്.
1: ഓക്കെ ഷാജിക്കായി, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: ഈ ഇടയ്ക്ക് ഒരേ പരസ്യമുണ്ട്, ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ. ഞാൻ അത് കാട്ടോട്ടാ വിളിച്ചത്. പക്ഷേ തൊട്ടടുത്ത ഉടനെ തന്നെ പാട്ടങ്ങ് തുടങ്ങുവാ. ഞാനിപ്പോ വിളിച്ചത് വടക്കൻ വീരഗാഥ എന്ന സിനിമ പൂച്ചയുടെ വടത്തിനകത്തെ കുറിച്ച് പാട്ട്. എനിക്കും റേഡിയോ ഏതെങ്കിലും നല്ലൊരു
1: പാട്ട്.
2: പിന്നെ എനിക്കും റേഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
1: ഡെഡിക്കേറ്റ് ചെയ്യുന്നല്ലേ?
2: ഡെഡിക്കേറ്റ്
1: ചെയ്യും. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഗായ്സ് ദീ നമ്മൾക്കൊപ്പം മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ആ റെക്കോർഡിലേക്ക് നേരെ അങ്ങ് പോകാം കേട്ടോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഓക്കെ
0: അജിച്ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം?
1: വിശേഷം ചായ കുടിച്ചു കഴിഞ്ഞു. ശകലം പരിപാടികളുണ്ട്, മുച്ചോക്ക് അടിക്കണം, കേരളത്തിൽ എത്തിക്കണം.
0: അപ്പം എല്ലാ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നപ്പോ ചേട്ടൻ പറഞ്ഞു അങ്ങനൊരു കൂട്ടുകേടി. ഓക്കെ, അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ നടക്കട്ടെ. ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഞാൻ ചോദിച്ച പാട്ട് കിട്ടിയോ?
0: ഓക്കെ, ഏത് പാട്ടാണ്? ആ കിട്ടിയായിരുന്നു, അപ്പൊ ആ ഒരു പാട്ട് വെച്ചു തരാട്ടോ.
1: ഓക്കെ,
0: സെറ്റ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മോളെ, ഞാൻ ശശിധരൻ പിള്ളയാണ് ഓച്ചിറയിൽ നിന്നും. എനിക്ക് എന്തമ്മേ ചുണ്ടത്തെ എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു പാട്ടാണ്, നമ്മുടെ ചിത്രശേഷി പാടി ബ്യൂട്ടിഫുൾ ആക്കിയൊരു പാട്ടാണ്. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സമയം തീ ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയിരിക്കുകയാണ്. എങ്കിൽ കൂടി ഒരാൾ കൂടി നമ്മൾക്കൊപ്പം ചേർന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് അല്ലെ? അപ്പൊ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ. നീ ഇത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക്
0: അപ്പോ നമുക്ക് എന്തായാലും കേൾക്കാം കേട്ടോ. ആ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ കേട്ടോ. ഈ ഒരൊറ്റ പാട്ടോടുകൂടി ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കാൻ നേരമായിരിക്കുകയാണ്. നാളെ കൃത്യം 4 മണിക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
2: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യ പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

മാടിപ്പിടി വാശിച്ച

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. എം ടി അൽ ബഹിയ, എം ടി മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2 വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിനുശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപ്പോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പാക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17-നാണ് കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് നാലമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിൽ നിന്നും ലഭ്യമാണ്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
0: 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി, ശ്രീ, നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. KSEB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ ടിവി, ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ ടിവി ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KSEB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ

ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട മൂന്നംഗ സംഘം എട്ടുമാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ

0: ദേ ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽസിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക് തിരിഞ്ഞ് ഇന്ത കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഒരുവിട തിരിഞ്ഞ് ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
1: ഫ്രഷോ?
0: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: റേഡിയോ 91.2.

0: ജീവിതമെന്നത് കാത്തിരിപ്പും മറവിയുമാണ്. അനുഭവിക്കുന്ന നിമിഷങ്ങൾ അടുത്ത നിമിഷം ഓർമ്മയാണ്. സന്തോഷിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളുകളിൽ എവിടെയോ ഇരുന്ന് ചിന്തിക്കുമ്പോൾ സന്തോഷമോ വേദനയോ നൽകുന്ന ഓർമ്മകളായി മാറ്റപ്പെടുന്നു എന്ന് നമുക്കറിയാം. വീണ്ടും ചിലതിനെയൊക്കെ തേടി കാത്തിരിക്കുകയാണ് നാം ജീവിതത്തിൽ. കാത്തിരിക്കുന്നത് എപ്പോഴും വേദനയാണ്. അത് ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും. ഇഷ്ടപ്പെട്ട ഒരാൾ വരാനുണ്ടെന്ന് കാത്തിരിക്കൽ, പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വാഹനം കാത്തിരിക്കൽ, നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തൊഴിലാകട്ടെ, ഒരു കുഞ്ഞാകട്ടെ, ഒരു വീടാകട്ടെ, ആരോഗ്യമാകട്ടെ, എന്തും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് അല്പം വേദനയാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നാം പറയാറുണ്ട്, വല്ലാതെ ഒന്നിനും വേണ്ടി കാത്തിരിക്കാതെ മറക്കുന്നതല്ലേ നല്ലതെന്ന്. പക്ഷേ മറക്കുന്നത് അതിനേക്കാളും വേദനയാണ്. ചില പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് യാത്രയാകാറുണ്ട്. അവർ പോയതിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് മറക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോൾ അങ്ങനെ പറയുന്നവരോട് നമുക്ക് ദേഷ്യവും തോന്നാറുണ്ട്. ചുരുക്കത്തിൽ കാത്തിരിക്കുന്ന വേദന പോലെ തന്നെയാണ് മറക്കുന്ന വേദനയും. എന്നാൽ ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള വേദനയുണ്ടല്ലോ, അതാണ് ഏറ്റവും ക്രൂരമായ വേദന. കാത്തിരിക്കണോ മറക്കണോ? ആ വേദനയ്ക്ക് ഉത്തരം നൽകുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നന്മയായ പ്രവൃത്തികളുമാണ്. ആ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും നാം ഏതെങ്കിലുമൊക്കെ ഒരു ശക്തിയിൽ സമർപ്പിതമാകുമ്പോൾ ഇതിലെന്തൊക്കെയോ സംഭവിക്കും. ഒന്നെങ്കിൽ ആ കാത്തിരിപ്പിന്റെ മാധുര്യം വേറൊരു തലത്തിലേക്കെത്തും, അല്ലെങ്കിൽ മറവിയുടെ വേദന മറ്റൊരു നന്മയ്ക്ക് വഴിതെളിക്കും. ഏതായാലും ഈ രണ്ടു വേദനയും അനുഭവിക്കാതെ, അല്ലെങ്കിൽ മൂന്നാമത്തെ വേദന ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.